0: വിജയത്തിനും സന്തോഷത്തിനും പല മാനങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളാണ് നമുക്ക് തന്നെ ദർശിക്കാൻ കഴിയുന്നത്, നമുക്ക് തന്നെ അനുഭവപ്പെടുന്നത്. നാം എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ ആ നേട്ടത്തിന്റെ സുഖം നമ്മളിലേക്ക് മാത്രം ചിലപ്പോഴൊക്കെ ഒതുങ്ങിപ്പോകാറുണ്ട്. 100 രൂപ കിട്ടി, അതെനിക്ക് സന്തോഷമായി, അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികളിലേക്ക് ഒതുങ്ങുമ്പോൾ വിജയം അങ്ങനെയല്ല. അത് നമ്മെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളെപ്പോലും വളരെ മഗ്നാനിമസായി, അത്ഭുതകരമായി മാറ്റം വരുത്തുന്നത് നമുക്ക് മനസ്സിലാവും. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് വളർച്ചയും മാറ്റവും പരിണാമവും വിജയത്തിനാധാരമായ ഘടകങ്ങളാണ്. വിജയിക്കുന്നതോടുകൂടി നാം വളരുകയാണ്, വിജയിക്കുന്നതോടുകൂടി നാം മാറുകയാണ്, വിജയിക്കുന്നതോടുകൂടി നാം അറിയാത്ത ചില പരിണാമം നമ്മളിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വിജയിച്ചവരുടെ ജീവിതത്തിനുണ്ടാകുന്ന ചില തിളക്കങ്ങൾ നാം കാണുന്നത്. അത് ചിന്തകളിലാകാം, വസ്ത്രങ്ങളിലാകാം, ഭവനങ്ങളിലാകാം, സേവനങ്ങളിലാകാം, അവന്റെ ചുറ്റുപാടുകളിലാകാം, അവന്റെ അടുക്കളയിൽ വരെ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവന്റെ കുടുംബത്തിലും ചിലപ്പോഴവന്റെ നല്ല സുഹൃത്തുക്കളിലും മറ്റ് ചിലപ്പോൾ അവന്റെ സമൂഹത്തിൽ തന്നെയും അതുണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് വിജയിച്ച മനുഷ്യത്വമുള്ള ചില മനുഷ്യർ അവരുടെ വിജയത്തിനൊപ്പം ആ സമൂഹത്തിന്റെ വിജയം കൂടി ലക്ഷ്യമാക്കിയത്, അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ തൊഴിലാളികളുടെ ജീവിതത്തിനും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരുടെ ജീവിതത്തിനു കൂടി മാറ്റമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ ഇത്തരത്തിലുള്ള വ്യാപ്തി നിറഞ്ഞ മാറ്റങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം, വിജയത്തിനായി പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും

0: ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് എംപി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നുചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. കെഎസ്ആർടിസിയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി സി പി ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങൾ യുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.
0: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച MS മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണ് ഇത്. മഞ്ഞുപ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധസേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
0: 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ് ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം, മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോനിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമി ഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ രണ്ട് മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16 ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിക്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12 ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജി ലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ ഇന്ന് ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ്. അതായത് നമ്മൾ ഈ അവയവദാന വേൾഡ് അവയവദാന ദിനമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പം ഈ അവയവദാനം എന്ന് പറയുമ്പോഴൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ. റീസെൻ്റായിട്ട് നമുക്ക് അവയവദാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആലിനെ ആയിരിക്കും ഓർമ്മ വരുന്നത്. കുഞ്ഞ് ആലിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അതായത് മരിക്കുന്നതിന് മുമ്പ് 5 പേർക്ക് ജീവൻ കൊടുത്ത് അവർക്ക് പുതിയൊരു ജീവൻ നൽകിയിട്ട് പോയ കുഞ്ഞിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം അവയവദാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാര്യം നമ്മൾ ഇപ്പോൾ ഒരുപാട് പേര് നമുക്കിടയിൽ അവയവദാനം ചെയ്യുന്നവരും അവയവദാനം നടത്തുന്നവരും ഒക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ നടക്കുന്ന ആ ഒരു ക്രൂശനങ്ങളെന്ന് പറയുന്നതും വളരെയധികം വലുതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമുക്ക് സംസാരിക്കാം. അപ്പം വേൾഡ് അവയവദാന ദിനമായ ദിവസം ഇന്ന് ഓണാട്ടേര പാസഞ്ചറിലേക്ക് എല്ലാവർക്കും രാവിലെ തന്നെ സ്വാഗതം. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: പക്ഷ സൻസദ് കോ ചൽനെ ഹി നഹി ദേ രഹാ ഹൈ ദോനോ ഗ്രൂഹോ മേ തോ കോയി ജാകർ ക്യാ കരേഗാ ജഹാ തക് ചർച്ച കാ സവാൽ ഹൈ സർക്കാർ കി ഓർ സേ കിരൺ റിജിജു ജി നെ ബഹുത് സ്പഷ്ട കർ ദിയാ ഹൈ കി ജോ നീറ്റ് ആന്ദോളൻ കെ ഛാത്ര പ്രദർശൻ പർ സഭി പ്രകാർ കി ചർച്ച കർനെ കെ ലിയേ സർക്കാർ തയ്യാർ ഹൈ ഓർ ചർച്ച കെ ലിയേ സമയ സുനിശ്ചിത് കിയാ ജായ ഓർ വിപക്ഷ തയ്യാർ ഹോ ജായ.
0: സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയ്സസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേനാ സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാവിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹർഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരംഗ ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരംഗ യാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴെ ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യാവതരണം അരങ്ങേറും. വൈകിട്ട് 6 ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 നീണ്ടുനിൽക്കും. പ്രവേശനം സൌജന്യമാണ്.
0: ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000+ പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരയ്ക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 ആയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ 1st രണ്ട് മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620 ആണ്. 552 പേരാണ് 1st 4 മൊഡ്യൂളും വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: രണ്ട് പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 ദൈർഘ്യമുള്ള 4 മൊഡ്യൂളുകളാണ് 1st ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICT സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 സ്വർണവും 7 വെള്ളിയും 14 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. യൂറോപ്പിലും UKയിലും കഴിഞ്ഞ 30 ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22 ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ കഴിഞ്ഞു.
5: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
12: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
13: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവയവദാനത്തെ കുറിച്ചിട്ടാണ്. ഇന്ന് ലോക അവയവദാന ദിനമാണ്. അപ്പം അവയവദാനം നമുക്ക് ഏതെല്ലാം തരത്തിൽ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് അത് സഹായകരമാകുന്നു എന്നൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോയാലും നമ്മളിലെ ആരെങ്കിലും ഒക്കെ ഇവിടെ തുടർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ? ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു, പക്ഷെ നമ്മുടെ ഹൃദയം മറ്റൊരാളുടെ നെഞ്ചിൽ തുടിക്കുന്നു. നമ്മളുടെ കണ്ണുകൾ മറ്റൊരാൾക്ക് ഈ ലോകം വീണ്ടും കാണാനായിട്ടുള്ള അവസരം നൽകുന്നു. നമ്മുടെ കരൾ, വൃക്കകൾ മറ്റൊരാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാകുന്നു. അങ്ങനെയെങ്കിൽ മരണമൊരു അവസാനമാണോ? മരണം ഒരു അവസാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഒരു പക്ഷേ അങ്ങനെ നോക്കുവാണെങ്കിലല്ല. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മളുടെ ആലിൻ മോളുടെ കേസാണെങ്കിൽ പോലും, മരിച്ചു കഴിഞ്ഞിട്ടും 5 പേരിലാണ് ആ കുട്ടി ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു സത്യമാണ് അല്ലേ? അപ്പം ലോക അവയവദാന ദിനം നമ്മളോട് പറയുന്നത് അതാണ്. നമ്മളുടെ ജീവിതം അവസാനിച്ചാലും നമ്മുടെ ഒരു ഭാഗം മറ്റൊരാളുടെ ജീവിതത്തിന് ഒരു വലിയ തുടക്കമാകാം. ഇന്ന് എത്ര ആളുകൾക്കാണ് ഒരു അവയവത്തിനായി കാത്തിരിക്കുന്നത്? ഒരു ഫോൺ കോളിനായിട്ടോ നല്ലൊരു മെസ്സേജിനായിട്ടോ നിങ്ങൾക്കൊരു ഡോണർ മാച്ചായി കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളൊരു വാക്കിനായിട്ട് എത്രയോ പേരുണ്ട് ഇവിടെ. അവരുടെ ഓരോ ദിവസവും എന്ന് പറയുന്നത് ഓരോരോ കാത്തിരിപ്പാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നിനക്ക് എനിക്കെന്ത് കിട്ടും, എനിക്കെന്തുപകാരമുണ്ട്? പക്ഷെ അവയവദാനം നമ്മളോട് ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. നമ്മളില്ലാത്ത സമയത്തും മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ നൽകാനായിട്ട് കഴിയുമോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും? പണമോ സ്വർണമോ ചിലപ്പോൾ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഒന്നും ആയിരിക്കത്തില്ല. ഒരു മനുഷ്യന് ജീവനം തന്നെ തിരികെ നൽകാൻ കഴിയുന്നതാണ് ചിലപ്പോൾ ഏറ്റവും വലിയൊരു സമ്മാനമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അവയവദാനം എന്നതൊരു ഡൊണേഷൻ മാത്രമല്ല, അതൊരു സെക്കൻഡ് ചാൻസ് കൂടിയാണ്. ഒരമ്മയ്ക്ക് മകനെ വീണ്ടും ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു അവസരം, ഒരച്ഛന് മകളുടെ വിവാഹം കാണാനുള്ള അവസരം, ഒരു കുഞ്ഞിന് വീണ്ടും സ്കൂളിലേക്ക് പോകാനുള്ള അവസരം, ഒരു കുടുംബത്തിന് വീണ്ടും ഒരുമിച്ച് ചിരിക്കാനുള്ള അവസരം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ മറ്റൊരാളുടെ ജീവിതം തുടങ്ങാൻ നമുക്കത് ഒരു കാരണമാകും. അപ്പം ഇതിനെക്കുറിച്ച് ഇന്ന് ഈ ലോക അവയവദാന ദിനത്തിൽ അവയവദാനത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മുടെ സുഹൃത്തുക്കളോടും എല്ലാം ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഒരു തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ഒരു ജീവിതകാലം ഒന്നും വേണ്ട, ഒരു നിമിഷം മാത്രം മതി. ഒരു പക്ഷേ ആ ഒരു നിമിഷത്തിലെ നിങ്ങളുടെ ഒരു തീരുമാനം മറ്റൊരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ അവയവദാനത്തെ പറ്റിയിട്ടുള്ള അതിൻ്റെയൊക്കെ ഒരുപാട് എന്താ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ നമുക്ക് കൂടുതൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനും ഒക്കെ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: നമസ്കരിക്കേ. താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടേറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവയവദാനങ്ങളെ കുറിച്ചിട്ടാണ്, അവയവദാനത്തെ കുറിച്ചിട്ടാണ്, അതിൻ്റെ മഹത്വവും അതിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൃദയം ഇങ്ങനെ നിശ്ചലമായപ്പോൾ മറ്റൊരു ഹൃദയം തുടിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ ഫോണൊന്ന് നോക്കും, ചിലപ്പോൾ സമയമൊന്ന് നോക്കും, പിന്നെ നമ്മുടെ ആ ഒരു ദിവസത്തെ തിരക്കുകളിലേക്ക് നമ്മൾ അങ്ങനെ പോകും. പക്ഷെ അതേസമയം എവിടെയോ ഒരു ആശുപത്രി മുറിയിൽ ആരുടെയോ ഒരു കാരുണ്യത്തിനൊക്കെ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഇന്ന് അവയവദാന ദിനം ആണല്ലോ അല്ലേ?
0: പറഞ്ഞോളൂ.
1: അപ്പം അവയവങ്ങൾ ദാനം ചെയ്യുന്നത് നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ മറ്റൊരാൾക്ക് ജീവൻ കിട്ടുക. കണ്ണ് മാറ്റിവെക്കലായാലും കണ്ണ് മാറ്റിവെക്കലായാലും കണ്ണ് ഇത്രയും നാള് കണ്ട് കാഴ്ച കാണാത്ത ഒരാൾക്ക് നമ്മളുടെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോ പിന്നെ അവയവം നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ മറ്റൊരാള് ലോകം കാണുക കാഴ്ചയിലൂടെ ഓരോ അവയവങ്ങളും ജീവൻ തുടിക്കുന്ന, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു നമ്മുടെ ഒക്കെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഒരു കുടിക്കുഞ്ഞിന്റെ അവയവങ്ങൾ എല്ലാം ദാനം ചെയ്തത്. അതൊക്കെ നമുക്ക് ഇന്നും എന്നും നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ ഉണ്ടാകും. പിന്നെ ഇതിന് ചില ഡിഫക്ട്സും ഉണ്ട്, ചില അതെങ്ങനെ വാർത്തകൾ ചിലതായിട്ട് വരാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ അവയവങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് മൈൻഡും ഇതിന്റെ പിന്നിൽ കാണുന്നു എന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഒരുപാട് വിവാദങ്ങൾ വരുന്നുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. എന്നാൽ ആൾക്കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല. ഗവൺമെന്റ് വീഴ്ചകൾ എല്ലാ ഭാഗത്തും ഉണ്ടാകാറുണ്ട്, പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ മോശമായ ചില അഭിപ്രായങ്ങൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അധികമായി പൈസ ഈടാക്കുക, പിന്നെ വേണ്ടത്ര ചികിത്സയില്ല, വെന്റിലേറ്ററിൽ വെറുതെ വെച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. സ്ഥിരമായിട്ട് ഓരോ വാർത്തകൾ ഇങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്ന് നമുക്ക് അറിയാൻ വയ്യ. പിന്നെ ഒരു പരിധി വരെ എല്ലാവർക്കും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനാണ് ഇഷ്ട, സുഖ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. സാധാരണ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്നതിനേക്കാൾ സുഖ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ മാത്രം എത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ തിക്കും തിരക്കും ഒക്കെ ഒരുപാട് ഉണ്ടാകും. നമ്മളിപ്പോ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ തന്നെ ഇത്രയും വിപുലം ആക്കിയെങ്കിൽ പോലും ഭയങ്കര തിരക്കാണ്. നമ്മളൊന്ന് ചെന്ന് പെട്ടുപോയ ഭയങ്കര തിരക്കാണ്. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പോലും ജനം ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അവിടെ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇപ്പോഴും ഉണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ മാറുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. എന്നാലും മാക്സിമം എന്നാലും എന്തെങ്കിലും ഒരു ഇച്ചിരി വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ അവയവദാനം, അവയവദാനം എന്ന് പറയുന്ന ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ അവയവം ദാനം ചെയ്യൽ. ഞാൻ പറഞ്ഞേക്കുന്നേ മൊത്തമായിട്ട് ഡെഡ് ബോഡി കൊടുക്കണം എന്നാണ്, പുതിയ തലമുറ പഠിച്ചു വളരാൻ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എനിക്ക് ഈ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭീതിപ്പെടുത്തുമ്പോ നമ്മൾ മരിക്കുന്നതിന് മുമ്പേ നമ്മളുടെ അവയവം ദാനം ചെയ്യാനും എടുക്കാനും ഒക്കെ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോ പിന്നെ നമുക്കൊരു പ്രത്യേക അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിനും കുഴപ്പമില്ല. പിന്നെ നമ്മള് ജീവിച്ചിട്ടുണ്ടാ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകാതിരിക്കുന്നത് നല്ലതാ. എന്നാലും നമുക്ക് സ്നേഹമുള്ളവർ വിട്ടു പോകുമ്പോൾ നമുക്ക് കുറെ വിഷയം, എന്നെ സംബന്ധിച്ചൊന്നും ഇല്ല, എന്നാലും സ്നേഹമുള്ളവർ വിട്ടു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകാം. അവർ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവരുടെ അവയവങ്ങൾ നീക്കം ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കട്ടെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. അതായത് അതെ അതാണല്ലേ, അതായത് നമ്മുടെ ഒരു ഡോണറിനെ കാത്ത് ഓരോ ദിവസവും കഴിയുന്ന, ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടേ. അവർക്കൊക്കെ ഇതൊക്കെ ഒരു ഉപകാരമാവുമെങ്കിൽ അത് നല്ലതല്ലേ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
2: നമസ്കാരം, ഞാനിത് തേവലക്കര കോഴിവിളന്ന് വിളിക്കുന്നത്, രാജീവ് എച്ച് ജോൺ.
0: പറഞ്ഞു.
2: നമ്മുടെ മുമ്പത്ത് പറഞ്ഞ, ഇതിന് അല്പം മുമ്പ് പറഞ്ഞ ശ്രോതാവ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഈ അവയവദാനത്തിൽ ഇന്ന് ഈ ഹോസ്പിറ്റലുകൾ, അതായത് ഈ കച്ചവട താല്പര്യം ഒരു പ്രധാന വിഷയമായിട്ട്, പിന്നെ ഈ കച്ചവട താല്പര്യം ഡോക്ടേഴ്സുമാരെല്ലാം ഒന്നും പഴയ പോലെ വിശ്വസിക്കാൻ പറ്റാതെ, നമുക്ക് ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ്, സിനിമയിലൊക്കെ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ ഒന്ന് രണ്ട് സിനിമ ഏതാണ്ടൊക്കെ ഒത്തിരി നമ്മുടെ അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഹിറ്റ് സിനിമകളിൽ കൃത്യമായിട്ട് ഈ കച്ചവടത്തെ പറ്റിയും, അതായത് ഈ മനഃപൂർവ്വം വാഹന അപകടം ഉണ്ടാക്കി വെച്ച് അവരുടെ ബന്ധുക്കൾ, ഈ ഡോക്ടേഴ്സിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ഇപ്പൊ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കും, അതായത് റയർ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ ലിസ്റ്റ് അവർക്കറിയാം. അന്നേരം ഈ വ്യക്തികളെ പിന്തുടർന്ന് ഇവരെവിടേക്കാ സഞ്ചരിക്കുന്നത് നോക്കിയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇവരെ എങ്ങനെയും മരണപ്പെടുത്തിയിട്ട് അവരുടെ അവയവദാനം ഈ കുടുംബക്കാർ ജീവിച്ചിരിക്കുന്നവർക്ക് ഈ ഡോക്ടേഴ്സിന്റെ അനുവാദത്തോടെ അവർക്ക് വെച്ചു കൊടുക്കുന്നതൊക്കെ സിനിമയിൽ കാണിക്കുന്നത് അത് നടക്കുന്ന കാര്യങ്ങളാണ്. സംഭവിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അവയദാനം എന്ന് പറയുന്നത് മഹത്തായതാണ്. നമ്മൾ അന്നദാനം പോലെ തന്നെ നമ്മൾ ഒരാള് ഈ മുമ്പ് നമ്മുടെ ശ്രോതാവ് പറഞ്ഞ പോലെ കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾക്ക് കണ്ണ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ച് പത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാലും അപകടമാണ്. ഇതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഒരു വ്യവസ്ഥിതി അല്ല ഉണ്ടാകേണ്ടത്. ഇത് കൃത്യമായിട്ടും ഈ മരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ കുടുംബക്കാരോട് പറയുകയും അത് മാത്രമല്ല നമുക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അപ്പൊ വെള്ളത്തിൽ വീണ് മരിക്കുന്നവരോ അവരൊന്നും ഒരു വിഷയമില്ല. അവരെ ഒന്നും തിരിച്ചു കിട്ടിയാൽ അവരുടെ അവയവത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ സമുദ്രത്തിലോ മുങ്ങി മരണമോ ഒക്കെ എത്രയോ സമയം കഴിയും. ഇതിന് 6 മണിക്കൂറിനകം വേണം ഈ അവയവം എടുത്തു മാറ്റാൻ. ഇതൊക്കെ നമ്മൾ പത്രം വായിക്കുകയും ഒരുപാട് അറിവ് ഇതിനെ പറ്റി ശേഖരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ മുമ്പത്തെ ശ്രോതാവ് പറഞ്ഞാണ് കാരണം ഈ അവയദാനം എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ ഇത് ഇതിനകത്ത് ഒരുപാട് കാപട്യമുണ്ട്. അതായത് നിയമവ്യവസ്ഥയൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഇടയിലും ക്രിമിനൽസുകളുണ്ട്. നല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അവർ ഇന്ന് അവർ ജീവിക്കുന്നത് പണത്തിന് വേണ്ടി മാത്രമായിട്ട് ജീവിക്കുന്നു. ഒരു കാലഘട്ടം ഈ ഒരു 30-40 കൊല്ലം മുമ്പുള്ളായിരുന്ന ഡോക്ടർമാർ പോലല്ല. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ എവിടെ നോക്കിയാലും റോഡിലെല്ലാം ഡോക്ടറും. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിയെടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഡോക്ടർ പഠിച്ചിട്ട് 10-25 കൊല്ലമായല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ ഡോക്ടർ എന്നും പറഞ്ഞ് ബോർഡ് വെക്കാത്ത. പക്ഷെ ഇന്നൊരു ഒരു മൃഗഡോക്ടറോ അല്ലെങ്കിൽ എന്ത് കുന്തരാണ്ടം പഠിച്ചാലും ഉടനെ ഒരു ബോർഡ് എഴുതി വീട്ടിന്റെ ഫ്രണ്ടിൽ അങ്ങ് വെക്കുക, ഞാൻ LLB കാരനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ ഫിസിയോതെറാപ്പിയാണ്. അന്നേരം അതെന്ന് പറയുന്നത് അല്പത്തരം എന്നതിന് പറയുന്നത് എന്തുവാ, അത് വെക്കേണ്ട കാര്യമില്ല. അന്നേരം ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ വലിയ സംഭവമാണ്, അന്നേരം ഞാൻ വിചാരിച്ചാലാണ് എല്ലാ കാര്യങ്ങളും. അതല്ല, അത് ഈ രോഗികളുടെ എണ്ണം കൂടുക എന്നുള്ളതല്ല, അതേപോലെ ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല, ഇതെല്ലാം ഇങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഡോക്ടേഴ്സ് ഇപ്പൊ അവയദാനം എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തെ പറ്റി ഒരുപാട് ചർച്ച, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ രക്തദാനം ഒക്കെ കൊടുക്കുന്നതൊക്കെ, ഞാൻ എന്റെ 1990s രക്തം കൊടുത്തിട്ടുള്ളതാ. അന്ന് ആര് രക്തം കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരില്ലായിരുന്നു, ഭയമായിരുന്നു അന്ന് 90s, 89, 88, 89s. അന്നേരം നമ്മൾ അന്ന് രക്തം കൊടുത്തതാണ്. രക്തം എന്ന് പറഞ്ഞാൽ രോഗിക്ക്, ആ രോഗി ഇന്ന് രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് അത് കൊടുത്തില്ലെങ്കിൽ അവർ മരിക്കും, അവർ മരിച്ചു പോവായിരുന്നു. കാര്യം അന്ന് ഞാൻ അന്നേരം അത്രയ്ക്ക് എനിക്ക് പൂർവാധികമായ ശക്തിയായ ധൈര്യമുള്ള, അന്നേരം അത് പലരും ചോദിച്ചു നീ എന്തുവാ കാണിച്ചത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതായത് 89, 90 കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഇന്നും ഒരുപാട് പേര് ചെറുപ്പക്കാർ അതിന് സന്നദ്ധമായിട്ട് വരുന്നുണ്ട്. ഇന്ന് അവർക്ക് ബോധവൽക്കരണവും തിരിച്ചറിവും ഉണ്ട്. അന്ന് അന്ധവിശ്വാസം, തെറ്റായ വിശ്വാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. രക്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ യക്ഷി കുടിക്കുന്ന കണക്ക് മരിച്ചു പോവും, അങ്ങനാണ് ഇങ്ങനെയാണ്, പിന്നീട് ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് ഒരു 10-15 ദിവസം കൊണ്ട് പൂർവാധികം ശക്തിയോടെ നമ്മുടെ ശരീരത്തിൽ ആ രക്തം ഉണ്ടായി വരും. അതാ കൊടുത്തു കഴിഞ്ഞാല് ഒരു ഡോക്ടേഴ്സ് പറയുന്ന 1-2 ദിവസം കൊണ്ട് വരും എന്ന് പറയുന്നത് തെറ്റാ. കാര്യം എനിക്ക് അനുഭവം ഉള്ളതാ, കൂടി ഞാൻ രക്തം കൊടുത്തതിന് ശേഷം എനിക്ക് 1 ആഴ്ച വരെ നല്ല ക്ഷീണമായിരുന്നു. കഠിനമായ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കഠിനമെന്ന് പറഞ്ഞാൽ വെയിലത്തിൽ 4-5 മണിക്കൂർ നിന്നൊക്കെ കട്ടി ജോലി, മെക്കാട് പണി അതൊക്കെ ചെയ്യുന്നവർക്ക് പറ്റത്തില്ല. അല്പനേരം വിശ്രമിച്ച് ഈ ഓഫീസിലും അല്ലെ ബാങ്കിലും ഒക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, കമ്പ്യൂട്ടറിന് മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ രക്തം കൊടുക്കാം. അന്നേരം അതിന് കുഴപ്പമില്ല. ഈ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ്, പ്രത്യേകിച്ച് റയർ ഗ്രൂപ്പുകളുള്ളവർ കൊടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസം വിശ്രമിക്കണം അവർ. രക്തം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് പറഞ്ഞ് തെറ്റിദ്ധരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ വിശ്രമിച്ച് ആഹാരം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷമേ, അത് മാത്രമല്ല ഈ ഡോക്ടേഴ്സ് അറിയാവുന്ന ഡോക്ടർമാരാണെങ്കിൽ നല്ല വൈറ്റാമിൻ ഗുളിക കൊടുക്കും, B കോംപ്ലക്സ് മൾട്ടി വൈറ്റാമിൻ എന്ന് പറയാൻ. എനിക്കറിയാവുന്ന ഡോക്ടർ കൃത്യമായിട്ട് വൈറ്റാമിൻ 10 ഗുളിക എഴുതി കൊടുക്കും, ഇത് കഴിച്ചിട്ട് നിങ്ങൾ ഒരു 5-6 ദിവസം വിശ്രമിക്കണം എന്ന് പറയും. അതെ, അതിലൊരു പ്രധാന ഘടകം. അന്നേരം ഈ ഡോക്ടർമാരിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും ഉണ്ട്.
0: ഓക്കേ, അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ട്, ഇപ്പൊ നമ്മളൊരു ബ്ലഡ് കൊടുക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അതിൽ പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ അത് ധാരാളമായി വെള്ളം കുടിക്കുക, ബ്ലഡ് നൽകിയതിന് ശേഷം ധാരാളമായി വെള്ളം കുടിക്കുക, നമ്മളുടെ ബോഡി ശ്രദ്ധിക്കുക, നമ്മൾ അശ്രദ്ധയോടുകൂടി നടക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
3: ഹലോ,
0: കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാമോ?
3: കേൾക്കാമല്ലോ.
0: ആ, പറഞ്ഞോളൂ.
3: രക്തദാനം പോലെ തന്നെ മഹത്തരം തന്നെയാണ് ഈ അവയവദാനവും. നമ്മുടെ മുന്നിൽ ഒത്തിരി മഹത്തായ അവയവദാന ചരിത്രങ്ങളും ഉണ്ട്. ഉദാഹരണം, ഒരു കുഞ്ഞ് ഈ അടുത്ത സമയത്ത് കുഞ്ഞിന്റെ അവയവങ്ങളെ മാറ്റിവെച്ചതും നേരത്തെ നമ്മള് ഈ കൊച്ചവസ്ഥ ചിറ്റിലപ്പള്ളി വി ഗാർഡിന്റെ ഉടമ, അദ്ദേഹം ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് വൃക്ക ദാനം ചെയ്തതും, അതുപോലെ ഒരു ഒരു ഫാദറുണ്ട്, അദ്ദേഹമാണ് കിഡ്നി ഫൗണ്ടേഷന്റെ ചെയർമാൻ. അപ്പം അദ്ദേഹമൊക്കെ ചെയ്ത മഹത്തരമായിട്ടുള്ള കർമ്മങ്ങളാണ്. പക്ഷെ ഇതിനകത്തൊക്കെ ഉള്ള ഒരു പുഴുക്കുത്ത് എന്ന് പറയുന്നത്, സമ്പത്തുള്ള പലർക്കും വേണ്ടി ഈ നിർധനരായിട്ടുള്ള പലരെയും ചൂഷണം ചെയ്ത് ഇതെടുക്കുന്നത് ഒരു വലിയ ആപത്താണ്. നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിലും. പിന്നെ പലതും വായിച്ചിട്ടുണ്ട്, ഐഫോൺ വാങ്ങിക്കുന്നതിന് വേണ്ടി ചിലര് കിഡ്നി ദാനം ചെയ്തു എന്നൊക്കെയുള്ള തരത്തിലുള്ള മണ്ടത്തരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾക്ക് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഒരാൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, എന്ത് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. നേരത്തെ ആദ്യം വിളിച്ച മാഡം പറഞ്ഞതുപോലെ, നമുക്ക് ഇപ്പം ഈ നമ്മുടെ ശരീരം തന്നെ വേണമെങ്കിൽ ദാനം ചെയ്യാൻ പറ്റും മരണശേഷം. കാരണം വെറുതെ കത്തിച്ച് കളയോ വെറുതെ പുഴുവരിച്ച് കളയോ ചെയ്യുന്നതിന് പകരം പുതുതലമുറയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു അവബോധം, അത് പൊതുസമൂഹത്തിന് വരണം. ചൂഷണം ചെയ്യപ്പെടാതിരിക്കണം. പിന്നെ നമ്മൾ ഈ ദൈവതുല്യമായി കാണുന്ന ദൈവതുല്യരായി കാണുന്ന ഡോക്ടർമാരുടെ അവരുടെ ഒരു എത്തിക്സ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തുടരുകയും വേണം. കാരണം പലപ്പോഴും അവര് ഏതെങ്കിലും വൻകിട കമ്പനികൾക്കോ കോർപ്പറേറ്റുകൾക്കോ വേണ്ടി പണിയെടുക്കുമ്പോഴാണ് പലപ്പോഴും സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരിക. അത് പല സന്ദർഭങ്ങളിൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ ഒക്കെ നമ്മൾ ഓരോരുത്തരും അതിന് ബലിയാടുകളാകുന്നവരാണ്. നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാവുന്ന മരുന്നുകൾ, അത് അവരുടെ ഈ കോർപ്പറേറ്റ് താല്പര്യത്തിന് വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കുന്ന നിരവധി മരുന്ന് വാങ്ങിച്ചിട്ടുള്ളവരായിരിക്കും ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും. എല്ലാവരെയും അങ്ങനെ പറയുന്നില്ല. ഒരു അതേസമയം ചില ഡോക്ടർമാർ, അത് ഈവൻ ഗവൺമെന്റ് സർവീസിലുള്ളവരാണെങ്കിൽ പോലും, നമ്മളോടുള്ള കരുണയും അനുകമ്പയും, അവർ ഈ മരുന്ന് കഴിക്കുന്ന നമുക്ക് തരുന്നൊരു അവബോധം, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ചില പേരുകൊണ്ട് ഞാൻ പേര് പരാമർശിക്കുന്നില്ല, നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ തന്നെ ഫിസിഷ്യന്മാരായിട്ടുള്ള ചില ഡോക്ടർമാരുടെ രണ്ട് ഈ കോവിന്റെ രണ്ടു വശം എന്ന് പറയുന്ന കൂട്ടുള്ള ആൾക്കാർ ഉണ്ട്. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഉപകാരപ്രദമാകുന്നവരുമുണ്ട്. സമീപനം വ്യത്യസ്തമാണ്, അത് ഹോസ്പിറ്റലിൽ കാണുമ്പോഴും വീട്ടിൽ കാണുമ്പോഴും ഉള്ള സമീപനം വ്യത്യസ്തമാണ്. അപ്പം എവിടെ ചെന്നാലും ഒരേ സമീപനത്തിൽ കാണുന്നവരും ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വ്യത്യസ്തതയുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇവരൊക്കെ എത്തിക്സ് മറക്കാതെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് പോകും. എല്ലാവരും സ്വകാര്യ ലാഭത്തിലേക്ക് പോകുമ്പോഴാണ് എല്ലായിടവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരമാവധി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമ്മളൊരു ഒരു സഹായം ചെയ്യുന്ന സഹാനുഭൂതിയോടുകൂടി ചെയ്യണം, അനുകമ്പയോടുകൂടി ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ.
0: അതായത് നമ്മള് ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഇപ്പം അവയവദാനത്തിന്റെ ഒക്കെ പേരിൽ നടക്കുന്ന ഒരുപാട് ഹരാസ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൂടി നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. അവയവദാനം മഹാദാനമാണ്. നമ്മൾ അവയവം നൽകുന്നത് മറ്റൊരാൾക്ക് ജീവിക്കാനായിട്ടുള്ളൊരു കെൽപ്പും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരുപാട് നല്ല പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഇനിഷ്യേറ്റീവ് എടുത്ത് നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഇതേപോലുള്ള ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അപ്പം ആ കടന്നു വരവിനെ നമ്മൾ മനസ്സിലാക്കുക, ഇതിനെ ചെയ്തിട്ടുള്ള ഇതിനെ ബന്ധിപ്പിച്ചെടുത്തിട്ടുള്ള കുറച്ച് ചൂഷണങ്ങളെയും കാര്യങ്ങളെയും കൂടിയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം! രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.

0: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: തിരികെ തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവയവദാനത്തിൻ്റെ സവിശേഷതകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ ദിവസവും ഓരോ പ്രതീക്ഷയാണ് അല്ലേ. അതേപോലെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അതിനടിമപ്പെട്ട് ഇതേപോലെ ഡോണറിനെ കാത്തു കിടക്കുകയോ അല്ലെങ്കിൽ അവയവദാനം വേണ്ടി വരുന്ന രോഗികളുടെ അവസ്ഥയും അതേപോലെ തന്നെ ആയിരിക്കും. ഓരോ ദിവസം ഒരാൾ കാണും എന്നെ സഹായിക്കാൻ എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു ആ ഡോണറിൻ്റെ തീരുമാനമായിരിക്കാം ചിലപ്പോൾ ആ കിടക്കയിൽ കിടക്കുന്ന ആ രോഗിയുടെ മനുഷ്യൻ്റെ ജീവനം തന്നെ മാറിമറിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ അവർക്ക് തിരികെ കൊടുക്കാവുന്ന അവരുടെ ജീവിതം തന്നെ തിരികെ കിട്ടിയേക്കാവുന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത്. അതാണ് അവയവദാനത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. നമ്മളൊരാളെ അറിയണമെന്നൊന്നുമില്ല, അയാൾ നമ്മുടെ സുഹൃത്തായിരിക്കണമെന്നുമില്ല, ബന്ധുവായിരിക്കണമെന്നുമില്ല, പക്ഷേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിന് കാരണമാകാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണ് ഓരോ അവയവദാനവും നമ്മളിൽ നിന്ന് എന്താ പറയുക അത്രയധികം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അപ്പം അത് ആരാണ് അടുത്ത പാസഞ്ചർ എന്ന് നോക്കാം. നമസ്കാരം. കട്ടായിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ പലതും ശേഖരിക്കുന്നുണ്ട്. പണം, വസ്തുക്കൾ, ഓർമ്മകൾ, സമ്പാദ്യങ്ങൾ. പക്ഷേ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ പലതും നമ്മളോടൊപ്പം വരില്ല. എന്നാൽ നമ്മുടെ അവയവങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന അധ്യായം പോലും മറ്റൊരാളുടെ ഒരു അധ്യായമായി മാറാൻ സാധിക്കും. നമസ്കാരം.
1: നമസ്കാരം. കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
1: അവയവദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുക. പക്ഷെ എത്രയോ ആൾക്കാർ ഇപ്പൊ നമ്മളൊരു അവയവദാനം ചെയ്യുന്നത് നമ്മളൊരു അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരിക്കും നമ്മളിത് ഈ അവയവദാനം ചെയ്യുന്നത്. പക്ഷെ അത് അർഹതപ്പെട്ടവന് കിട്ടുന്നില്ലല്ലോ, അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്നുമില്ല. അത് വിറ്റ് ഹോസ്പിറ്റലുകാർ തന്നെ ക്യാഷ് ആക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലായാലും മെഡിസായാലും എല്ലാം ബിസിനസ് ടെക്നിക്കലാണ്. ഇപ്പൊ 100 ഡോക്ടർമാരുണ്ടെങ്കിൽ അതിൽ 5 ഡോക്ടർമാരെ ഉള്ളു സത്യസന്ധമായിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ പ്രവർത്തിക്ക് കൊണ്ടുവരുന്നത്. ബാക്കി 95% ഡോക്ടർമാര് പൈസക്ക് വേണ്ടി തന്നെയാണ്. അവര് പറയുന്നത് ഞങ്ങൾ ഇത്രയും വലിയ ബിരുദമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യാൻ. അപ്പൊ ഓരോ കമ്പനിക്ക് വേണ്ടി ഓരോ ഡോക്ടർമാര് ജോലി ചെയ്യുന്നത്. ഓരോ വലിയ വലിയ ഫാർമസികളുണ്ട്, വലിയ വലിയ പിന്നെ മെഡിസിൻ്റെയൊക്കെ, അതിന് വേണ്ടി ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. ഇപ്പൊ നമ്മള് പണ്ടത്തെ കാല ക്ലൈമറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ പേഷ്യൻസ് അന്ന് കുറവായിരുന്നു. ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ ഒക്കെ വരുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് മെഡിസ് കഴിച്ച് തന്നെ ആൾക്കാർ രോഗികളായി മാറുക. അപ്പൊ ആ മെഡിസിന്റെ എഫക്ട് അത്രയ്ക്കുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നിസ്സാര ഒരു ചെറിയ രോഗത്തിന് എന്നാലും എല്ലാ ടെസ്റ്റുകളും അങ്ങ് നടത്തുക അവര് ഹോസ്പിറ്റലിൽ. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലായാലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു രോഗം വന്നു എന്നാലും നമുക്കിപ്പോ ഭയം ഹോസ്പിറ്റലിനെ സമീപിക്കാന്ന് വെച്ചാൽ ടെസ്റ്റുകൾ നിരത്തി അങ്ങ് എഴുതുക. ഈ ടെസ്റ്റുകൾ നിരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമുക്ക് MBBS ഒരു ബോഡിയെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ആൾക്ക് ഒരു രൂപം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഡിസിനെ കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഒരു അറിയാമെങ്കിൽ നമ്മൾ ആ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ തന്നെ നോക്കും. പക്ഷെ ഇതിനെ കുറിച്ച് അറിയാത്ത കുറേ ഒരുപാട് പേരുണ്ട്. അവര് ചെല്ലുമ്പോ ഈ ഡോക്ടർ നമ്മൾ ദൈവത്തെ പോലെ കാണുന്ന എല്ലാരും പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാ പറഞ്ഞ വെച്ചാൽ ഒരു പേഷ്യൻസിനെ മനസ്സിലാക്കി ആ രോഗിയെ. ചില ഡോക്ടർമാരാണെങ്കിൽ മെഡിസ് കൊടുത്തില്ലെങ്കിൽ പോലും നല്ല സമാധാനപൂർണ്ണമായി അവരുമായിട്ട് ഇടപഴകുമ്പോ തന്നെ ആ രോഗിയുടെ പകുതി അസുഖം കുറയും. ഓരോ പെരുമാറ്റത്തിലും രീതികളിലും അങ്ങനെയാണ്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഈ 100% ഡോക്ടർമാരെടുത്താൽ തന്നെ അല്ല 5% ഡോക്ടറുകൾ. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കാണുമ്പോ ചെല്ലുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പേഷ്യൻസ് കാണും. ഇപ്പൊ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് രോഗികളാണ്. ഒത്തിരി ഓരോ

0: അപ്പൊ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണുന്നത് നമുക്ക് വല്ല പ്രതിഫലം ഉണ്ടോ? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പൈസ കൊടുക്കേണ്ട, ട്രീറ്റ്മെന്റ് നല്ലതാ. അപ്പൊ അതിൽ ഈ പനി അങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകളൊക്കെ വരുമ്പോൾ അത് ശരിയാവും. പക്ഷെ അല്ലാതെ ഈ ഓർത്തോടെ നമ്മുടെ കൈകൾ കാലുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ വന്ന് നമ്മൾ ഡോക്ടറെ സമീപിച്ച പിന്നെ ആ ഡോക്ടർ നമ്മൾ വീട്ടിൽ പോയി കണ്ടെങ്കിൽ ആ അസുഖം പൂർണ്ണമായിട്ട് മാറത്തോളൂ. എന്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാ, എനിക്ക് എന്റെ ഒരു അനുഭവമാണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവയവദാനം നല്ലത് തന്നെയാണ്. അത് അർഹതപ്പെട്ടതിന് കിട്ടട്ടെ. നമ്മളൊരു അവയവദാനം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടവന്റെ കൈകളിൽ എത്തണം. എത്രയോ പൗത്യങ്ങൾ ഓരോ അസുഖങ്ങളും മൂലം ഹാർട്ട് ആയാലും കണ്ണില്ല, കണ്ണില്ലാത്തവന് കാഴ്ചയില്ലാത്തവന്റെ ദുഃഖം അറിയത്തില്ലെന്ന് പറയുന്ന കൂട്ടു തന്നെ നമ്മൾ ഒരു കണ്ണ് ദാനം ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും വലിയ ഒരു മഹത്തായ ഒരു ശ്രേഷ്ഠമായ ഒരു സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നല്ല, അത് ബിസിനസ് ടെക്നിക്കിലാണ്. കിഡ്നി കൊടുത്ത ആൾക്കാർ എന്തോരം പൈസ, എത്രയും പാവത്തുങ്ങൾ, ഏതൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിൽ പോയി ആൾക്കാർ ഇതിന് തന്നെ ഏജന്റുമാർ തന്നെ ഉണ്ട്. അന്നിട്ട് ലക്ഷങ്ങൾ ഓഫർ ചെയ്തിട്ട് അവർക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയായിരിക്കും, ബാക്കി മൊത്തം ഏജന്റുമാരും ഡോക്ടർമാരുമാണ് എടുക്കുന്നത്. എന്നിട്ട് അത് അർഹതപ്പെട്ടവന് കൊടുക്കുന്നുമില്ല. അതൊക്കെ വേറെ ആൾക്കാർക്ക്, അതായത് കൊടീശ്വരന്മാരായ മക്കൾക്ക് അങ്ങനെയൊക്കെ ഉള്ള ഫാൾട്ട് വരുന്നവർക്ക് അത് കൊടുക്കുവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തണം. ഈ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമ്മൾ അവയവദാനം ചെയ്യുന്നതിൽ അർഹത, അത് അർഹിക്കുന്നവർക്ക് കിട്ടുന്നെങ്കിൽ മാത്രമേ അതിനൊരു പ്രതിഫലം കിട്ടുന്നുള്ളൂ. അതാണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. എല്ലാവരും നല്ല ഹെൽത്തോടെ ആരോഗ്യത്തോടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: അതാണ്, അതായത് അവയവദാനം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കുക എന്നുള്ളത്, നമ്മളതിനെ ഒരു ബിസിനസ് രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം റീസെൻ്റായിട്ട് നമ്മളങ്ങനെ ഒരുപാട് വാർത്തകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ പിറകെ പോയിട്ട് നമുക്ക് എന്താ പറയുക, അത് ആ ഒരു ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അത് ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്ത് കാത്ത് കാത്ത് ഇങ്ങനെ ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം അത് അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടട്ടെ എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കും എന്നെ റേഡിയോ 91.2-ൽ ഓണായിട്ട് വരെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ ഒരു കണ്ണിന് ഒരു വെളിച്ചമായാലോ, അല്ലെങ്കിൽ ഒരു ഹൃദയം മറ്റൊരാൾക്ക് തുടിപ്പായാലോ, ഒരു വൃക്ക മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമായി മാറിയാലോ, ഒരു കരൾ മറ്റൊരാൾക്ക് നാളേക്കുള്ള ഒരു യാത്രയായാലോ, അതുകൊണ്ട് അവയവദാനം എന്നത് മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ, ജീവിതത്തെക്കുറിച്ച് കൂടി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാനുള്ള നമ്മുടെ ഒരു കഴിവുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പ്രകാശ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടും മുമ്പുള്ള കസ്റ്റമറും പറഞ്ഞതും ശരിയാണ്. ഇപ്പൊ നമ്മള് ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെല്ലുമ്പോൾ അവര് പറഞ്ഞ അവരുടെ അനുഭവം അതേ കൂട്ട് തന്നെ. ഈ നമ്മൾ ഗവൺമെന്റ് ആശുപത്രി ഫ്രീ ആയിട്ട് ചെല്ലുമ്പം ഉള്ള സമീപനമല്ല, കാശ് കൊടുത്ത് ഡോക്ടറിനൊക്കെ ചെല്ലും. അന്നേരം ഡോക്ടർ എവിടെയോ ചിന്തിച്ചുകൊണ്ടിരുന്ന എല്ലാരും ഇല്ല നല്ല രൂപത്തിൽ പിന്നെ ഉള്ള ആളുണ്ട് അല്ലാത്തവര്. അപ്പൊ നമ്മൾ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴെന്ന് വെച്ചാൽ ഈ അവരുടെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ പറയുമ്പോഴെന്ന് വെച്ചാൽ അവര് മറ്റൊരു ലോകത്താണ്. പക്ഷെ നേരെ മറിച്ച് അവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവര് പറയുന്നൊക്കെ സംഭവം ശരിയാ, ഒരുപാട് ബുദ്ധിമുട്ടി പാടുപെട്ട് പ്രയാസപ്പെട്ട് പൈസ ഒക്കെ ചെലവാക്കി വെക്കുന്നത്. പക്ഷേ ഈ സാധാരണക്കാരന് അവിടെ ചെല്ലുമ്പോ അവനെ അർഹമായ എന്തോന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കുറച്ചെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പൊ ആദ്യമേ തന്നെ സുമയ്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ സാന്നിധ്യത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയത്. ഒരാണ് ഇതുപോലെ ഞാനൊരു യാത്രയിൽ വന്നപ്പോൾ എനിക്ക് എന്റെ വണ്ടി കേടായിട്ട് അവിടെ എനിക്ക് പരിചയക്കാരും ഇല്ല മറ്റുള്ള ആരും ഇല്ല. അവിടെ നിന്നുകൊണ്ട് ഒരു സുഹൃത്ത് പണ്ടൊരിടത്ത് ജോലി ചെയ്തായിട്ടൊരു ഓർമ്മ, അയാളെ വിളിച്ചപ്പോൾ അയാൾ ഉടനെ വേറൊരാളിനെ വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളിനെ കൊണ്ടുവന്നു. അയാൾ ഉടനെ വന്ന് ഇന്നാരാണോ ഇന്നാര് വിളിച്ച് പറഞ്ഞാന്ന് പറഞ്ഞു അയാൾ എളുപ്പം പൈസ കൊണ്ട് തന്നു. അതെന്ന് പറഞ്ഞ ഈസ് ആൻഡ് ടഫ് റൈറ്റ് വലിയ അതിശയകരമായൊരു തോന്നും. പിന്നെ രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പരിചയവും ഇല്ല ഒന്നുമില്ലാത്ത ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പം അയാൾ സമീപനം കണ്ടുകൊണ്ട് നമ്മളോട് ആ കാണിച്ച ചോദ്യങ്ങളും നമ്മളോട് ചോദിച്ച ചോദ്യങ്ങളും കാണിച്ച സമീപനം കണ്ടപ്പോ തന്നെ ഏകദേശം അസുഖങ്ങൾക്ക് ഒരു മാറ്റം വന്നു. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ അത് എണ്ണത്തിൽ കുറവാണ്. മറ്റേതെന്ന് പറഞ്ഞാല് എല്ലാ മേഖലകളിലും ഒന്ന് സ്വന്തമായിട്ട് കാശ്, രണ്ടാമത് മെഡിക്കൽ സ്റ്റോറില്, പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മേടിക്കുന്നിടത്ത് എല്ലാം കമ്മീഷൻ മാത്രം, പൈസ പൈസ പൈസ പൈസ പൈസ. എങ്കിലും ഇതെല്ലാം ആണെങ്കിലും എന്താണ് നല്ലത് ചിന്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള തന്മനസ് എല്ലാവർക്കും പരമകാരുണികനായ റബ്ബുലാൽമീനായ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കും.
0: അതായത് നമ്മള് ഒരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു അവയവദാനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു അവയവദാനം ഒരാൾക്ക് കൊടുക്കുമ്പോഴോ ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു ജീവിതം കൂടിയാണ് അല്ലേ. മറ്റൊരാളുടെ ജീവിതം രക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു കീ അല്ലെങ്കിൽ ഒരു താക്കോൽ വേറൊരാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ അതൊന്ന് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കില്ലേ. ഈ ഒരു ലോക അവയവദാന ദിനത്തിൽ നമുക്കൊരു ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ജീവിതം അവസാനിച്ച ശേഷവും മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു വെളിച്ചമായി തുടരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു തീരുമാനം ഒരു പക്ഷെ നാളെ നമുക്ക് നമ്മളെ മാറ്റിയെന്നൊന്നും വരില്ല, പക്ഷെ ആ ഒരു തീരുമാനം മറ്റൊരാളുടെ ജീവിതം മുഴുവനും മാറ്റിയേക്കാം. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹം നൽകുന്നു, ഇല്ലാതാവുമ്പോഴും ഒരു ജീവിതം നൽകാൻ കഴിഞ്ഞാൽ അതല്ലേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കുമല്ലേ. അപ്പം എന്താണ് നമുക്ക് ഈ അവയവദാന ദിവസത്തിൽ നമുക്ക് രാവിലെ നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ വിളിച്ചതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് അതിനകത്തൊരു തീരുമാനവും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതം അവസാനിക്കുന്നിടത്ത് മറ്റൊരാളുടെ ജീവിതം അവസാനിക്കണമെന്നില്ല. നമ്മുടെ ഒരു തീരുമാനം ഒരു കുടുംബത്തിന് വീണ്ടും ചിരിക്കാനായിട്ടുള്ളൊരു കാരണമാകാം, ഒരു കുഞ്ഞിന് വീണ്ടും സ്വപ്നം കാണാവുന്ന ഒരു അവസരമാകാം, ഒരു മനുഷ്യന് വീണ്ടും ജീവിതത്തിലേക്ക് നടക്കാവുന്ന ഒരു പ്രതീക്ഷയായിട്ട് മാറാം. അതുകൊണ്ട് ഈ ലോക അവയവദാന ദിനത്തിൽ അവയവദാനത്തെക്കുറിച്ച് നമുക്കറിയാം, കുടുംബത്തോട് നമുക്ക് സംസാരിക്കാം, നമുക്ക് കഴിയുന്ന രീതിയിൽ മറ്റൊരു ജീവിതത്തിന് നമുക്ക് പ്രതീക്ഷയാകാം. അപ്പം അങ്ങനെ നമുക്ക് പറയാവുന്ന, നമുക്ക് അങ്ങനെ എടുക്കാവുന്ന തീരുമാനങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. ചിലപ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും അത് നടത്തി വരുമ്പോൾ, ഇപ്പം നമ്മുടെ ആലിൻ്റെ കാര്യം പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ഈ ഷോ തന്നെ നമുക്ക് തുടങ്ങിയത്. പക്ഷെ ആലിൻ എന്ന് പറയുന്ന കുട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതിന് എന്തായിരുന്നു പ്രായം? അതിന് ഈ പറയുന്നത് കൂട്ടുള്ള 50 വയസ്സോ 60 വയസ്സോ 20 വയസ്സോ 5 വയസ്സോ 10 വയസ്സോ പോട്ടെ, 5 വയസ്സ് പോലും പ്രായമില്ലാത്തൊരു കുഞ്ഞിൻ്റെ, അതിൻ്റെ മാതാപിതാക്കൾ എടുത്ത കൃത്യമായിട്ടുള്ളൊരു തീരുമാനത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആ കുട്ടിക്ക് കൊടുക്കാവുന്ന, അതിൻ്റെ കുരുന്നിന്, ആ കുരുന്ന് ശരീരത്തിന് കൊടുക്കാൻ പറ്റാവുന്ന ജീവൻ 5 പേർക്ക് കൊടുത്തിട്ടാണ് അവർ പോയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു മഹത്വം എത്രത്തോളം നമ്മൾ വാഴ്ത്തിയാലും പുകഴ്ത്തിയാലും ഒന്നും നമുക്ക് അതിനകത്ത് മതിയാവുകയില്ല. അപ്പോൾ അതിന് ഇപ്പോഴും നമ്മുടെ ആളുകൾ ഓർക്കുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം മുകളിലാണ് ആ ഒരു കുഞ്ഞിൻ്റെ സ്ഥാനം എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിനൊരവസാനം ഉണ്ടാകും, പക്ഷേ നമ്മളുടെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചു എങ്കിൽ പോലും അതിന്ന് എത്രയോ ആളുകളിലൂടെ ആ ഒരു ജീവിതത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളില്ലാതായാലും നമ്മളുടെ ഉള്ളൊരു ജീവൻ തുടരട്ടെ എന്നുള്ളൊരു കാര്യം മാത്രം നമുക്ക് പറഞ്ഞുകൊണ്ട് ദാണ്ട് ഇന്നത്തെ ഓണാട്ടുകാരെ പാസഞ്ചർ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് നാളെ തുടർന്നും കാണാമെന്ന പ്രതീക്ഷയോടെ, പുതിയൊരു വിഷയവുമായിട്ട് വരാമെന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
12: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം

0: കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: യച്ചാൻജയ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസ് വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കും രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്ത്യ റേഡിയോ 91.2.

0: വയസ്സുള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇതിന്റെ

ഹായ് ഹലോ, എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഒരുപാട് സിനിമാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഈ ഒരു സിനിമാ വിശേഷം പറയുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ മകളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ മകൾ അഭിനയിച്ച തുടക്കം എന്ന സിനിമയുടെ വിശേഷത്തിലേക്ക് തന്നെ ആദ്യമേ അങ്ങ് പോകാല്ലേ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്നലെ വരെ ലാലേട്ടന്റെ മകൾ എന്ന് മാത്രം മേൽവിലാസത്തിൽ നമ്മൾ കേട്ട ആ ഒരു പേര് ഇന്ന് കേരളത്തിലെ ഓരോ തിയേറ്ററിലും വലിയൊരു കയ്യടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി വേറെ ഒന്നുമല്ല, നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് വിസ്മയ കൂട്ടുകെട്ടിൽ പിറന്ന പുതിയൊരു ചിത്രം നമ്മുടെ തുടക്കം. തുടക്കക്കാരിയുടെ പതർച്ചകളൊന്നുമില്ലാതെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് വിസ്മയ ഈ ഒരു സിനിമയിലേക്ക് കാൽ വെച്ചിട്ടുള്ളത്. വൈകാരിക മുഹൂർത്തങ്ങളിൽ ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുമ്പോൾ മായ തികച്ചും വേറൊരു ലെവൽ തന്നെയാണ്. ഈ ഒരു ചിത്രത്തെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നത് ഇതിലെ താരനിരകൾ തന്നെയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ മകൾ ആശിഷ് ജോ ആന്റണിയുടെ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു ടെറർ പ്രകടനവും ഒപ്പം ലാലേട്ടന്റെ മാസ് കാമിയോയും കൂടിയാകുമ്പോൾ തിയേറ്ററുകളിൽ ആവേശം അലതല്ലി ഇങ്ങനെ ഓടുകയാണ് കേട്ടോ. ജേക്സ് ബിജോയുടെ കിടിലൻ ബിജിഎമ്മും യാനിക് വെന്നിന്റെ സ്റ്റണ്ടും ഒക്കെ കൂടി ചേരുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് തിയേറ്ററുകൾക്ക് അങ്ങ് ചൂട് പിടിച്ചു പോകുന്ന ഒരു തരം സിനിമ തന്നെയാണ് ഈ ഒരു തുടക്കം എന്ന് പറയുന്നത്. താരപുത്രിയുടെ അരങ്ങേറ്റത്തിനായിട്ട് തട്ടിക്കൂട്ടിയതാണെന്ന് കരുതിയവർക്കെല്ലാം ഈ ഒരു സിനിമ തികച്ചും നല്ലൊരു മറുപടി തന്നെയാണ് നൽകുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? വേഗം തന്നെ തിയേറ്ററിൽ പോയിക്കോളൂ, തുടക്കം സിനിമ പോയി കണ്ടോളൂ കേട്ടോ.

0: മറ്റും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.2.
1: വൺസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇന്ന് നമുക്ക് മറ്റൊരു സിനിമാ വിശേഷത്തിലേക്ക് പോകാം. സിദ്ദിഖും വിനയപ്രസാദും പ്രധാന വേഷങ്ങളിലെത്തുന്ന മാത്യു സക്രിയ സംവിധാനം ചെയ്ത പുതിയ മലയാള ചിത്രമാണ് മധുരമീ ജീവിതം. ഒറ്റപ്പെടലും ആത്മബന്ധങ്ങളും പ്രമേയമാക്കുന്ന ഈ ഒരു ഫാമിലി റൊമാൻറിക് ഡ്രാമ ചിത്രം 2026 August 14 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. സിദ്ദിഖ്, വിനയപ്രസാദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ജോണി ആന്റണി, ദിൽഷ പ്രസന്നൻ, ഗായത്രി സുരേഷ്, പൂജിത മേനോൻ തുടങ്ങിയവരും ഈ ഒരു ചിത്രത്തിലുണ്ട്. മുതിർന്നവരുടെ ജീവിതാനുഭവങ്ങളും കുടുംബ ബന്ധങ്ങളും പ്രമേയമാക്കുന്നതിനാൽ ചിത്രത്തിനുമേൽ നല്ല പ്രതീക്ഷയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ റിലീസ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കേട്ടോ. വീണ്ടും നമുക്ക് തിരികെ എത്താം കുറച്ചധികം പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട്.

0: താളമായി ഈണമായി എന്നെന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2
1: യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. നമുക്ക് മറ്റൊരു സിനിമാ വിശേഷത്തിലേക്ക് പോകാം. ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നിവിൻ പോളിയും മമിത ബൈജുവും പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന മലയാള ഫാമിലി കോമഡി ചിത്രമാണ് ബദ്ലഹീം കുടുംബ യൂണിറ്റ്. ഈ ഒരു സിനിമ 2026 ഓഗസ്റ്റ് 21 ഓണർ റിലീസായിട്ടാണ് തിയേറ്ററിൽ എത്തുന്നത്. ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം എന്നീ ലൊക്കേഷനുകളിലായിട്ട് 100+ ദിവസങ്ങൾ കൊണ്ടായിട്ടാണ് ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുള്ളത്. 2026 ഓണർ റിലീസായിട്ടാണ് ഈ ഒരു സിനിമ എത്തുന്നത് കേട്ടോ. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പുതിയ ചിത്രമായ ബദ്ലഹീം കുടുംബ യൂണിറ്റിൽ നിവിൻ പോളിയും മമിത ബൈജുവാണ് പ്രധാന വേഷങ്ങൾ എത്തുന്നത്. വിഷ്ണു വിജയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഛായാഗ്രഹണം അജ്മൽ സാബു, എഡിറ്ററായി വരുന്നത് ആകാശ് ജോസഫ് വർഗീസ് എന്നിവരാണ്. ഈ ഒരു സിനിമ എന്തായാലും ഓണർ റിലീസായിട്ട് എത്തുന്നു. നമ്മുടെ ഈ ഒരു ഓണക്കാലം കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സിനിമയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വീണ്ടും നമുക്ക് കുറച്ചധികം പാട്ടുകളിലൂടെ കടന്നു പോകാം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2. യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. സിനിമ ടാക്കീസ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്, സിനിമാ വിശേഷങ്ങളും ഒക്കെയായിട്ട്. ഇനി നമുക്ക് പൃഥ്വിരാജ് നായകനായിട്ട് വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന മലയാള ചിത്രത്തിന്റെ റിലീസ് തീയതിയെ കുറിച്ച് നോക്കാം അല്ലെ. 2026 ഓഗസ്റ്റ് 20 ഈ ഒരു ചിത്രം, ഖലീഫ ചിത്രം, തിയേറ്ററിൽ എത്തുന്നത്. പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ഒക്കെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് സിനിമയെ കുറിച്ച് ഒന്ന് പറയാം അല്ലെ. വൈശാഖും പൃഥ്വിരാജും പോക്കിരി രാജയ്ക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണിത്. സ്വർണ്ണക്കടത്തിന്റെയും പ്രതികാരത്തിന്റെയും പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ഈ ഒരു സിനിമയിലെ പ്രധാന താരങ്ങളായിട്ട് എത്തുന്നത് പൃഥ്വിരാജും മോഹൻലാല് അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ഇന്ദ്രൻസും നിതിൻ മുകേഷും ഷൈൻ ടോം ചാക്കും ഒക്കെ ഈ ഒരു സിനിമയില് കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. തെന്നിന്ത്യൻ താരം മാളവിക ശർമ്മയാണ് ഖലീഫ എന്ന ചിത്രത്തിന്റെ നായികയായിട്ട് വരുന്നത്. ജിനു എബ്രഹാം തിരക്കഥ രചിച്ച ചിത്രത്തിൽ മാമ്പറയ്ക്കൽ അമീർ അലി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയായിട്ട് അതിഥി വേഷത്തിൽ മലയാളത്തിന്റെ ഇതിഹാസമായിട്ടുള്ള നമ്മുടെ ലാലേട്ടനും എത്തുന്നുണ്ട്. പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ബ്രോഡാഡി, എമ്പുരാൻ, ലൂസിഫർ തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകരെ ഇരു കൈകളോട് നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഖലീഫ ചിത്രവും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ചിത്രം റിലീസ് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മാത്രം ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. എന്തായാലും നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളെല്ലാം കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. സിനിമാ വിശേഷങ്ങളും പാട്ടുകളും എല്ലാം കേട്ടുകൊണ്ട് ഇരു രാവിലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാക്കപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
6: യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സിനിമാ ടാക്കീസ് ആണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് സിനിമാ വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു സിനിമയെല്ലാം നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത വാരങ്ങളിൽ പുതിയ സിനിമകളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സിനിമാ ടാക്കീസിൽ കേട്ടുമുട്ടാം. വീണ്ടും തുടർന്നും കാത്തുവർത്തേണ്ടിയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്ന പുസ്തകം വളരെ വേറിട്ട ഒരു പുസ്തകമാണ്. മലയാളം ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം സാധാരണ ആരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളുണ്ട്. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇത് മൂന്നുമാണ് പണ്ട് മുതലേ നാം അതിൽ കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതോടൊപ്പം ചേർക്കാൻ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മൊബൈൽ ഫോൺ പോലെയുള്ള ഉപകരണങ്ങൾ അതിന്റെ ഭാഗമായി മാറി. അതുപോലെ നമുക്കൊരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ യാത്രകൾ. നമ്മുടെ യാത്രകൾ ഒഴിവാക്കിയ ഒരു ജീവിതം നമുക്കില്ല. നമുക്കറിയാം, ഒരു കാലത്ത് ഒരു വീട്ടിൽ നിന്നും ഗൃഹനാഥനോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ദിവസവും യാത്ര ചെയ്യുന്നതെങ്കിൽ, ഇന്ന് നമ്മുടെ വീട്ടുകളിലുള്ള എല്ലാ മനുഷ്യരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, മറ്റ് പല ആവശ്യങ്ങൾക്ക് പോകുന്നു. യാത്ര നിരന്തരമായ യാത്രയാണ്. ഈ യാത്ര മുഴുവൻ നമ്മുടെ റോഡുകളിൽ കൂടിയാണ്. നമ്മുടെ റോഡുകളിൽ കൂടിയുള്ള യാത്ര എത്രമാത്രം സുരക്ഷിതമാണ്? ഇതിനെക്കുറിച്ച് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് TC രാജേഷ് സിന്ധുവാണ്. അദ്ദേഹത്തിന് ഈ പുസ്തകം തയ്യാറാക്കിയതിനു ശേഷം നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. അദ്ദേഹം പത്രപ്രവർത്തകനാണ്, പത്രലേഖകനാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം പ്രത്യേകിച്ച് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ: ഒന്ന്, സുരക്ഷിതമായ യാത്ര നമുക്ക് സംജാതമാക്കേണ്ട ചുമതല, പ്രാഥമിക ചുമതല നമ്മുടെ സർക്കാരിനാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നു. എന്തുമാത്രം അത് ശരി എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് പലപ്പോഴും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടം, മന്ത്രിമാരും MLA മാരും ഉദ്യോഗസ്ഥരും അടങ്ങിയ ഒരു ഭരണകൂടം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് പറയുന്നത് പോലെ തന്നെ, അരക്ഷിത യാത്രകളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. വളരെ പ്രയാസമാണ് നമ്മുടെ യാത്രകൾ, കാരണം നമ്മുടെ റോഡ് യാത്രകൾക്ക് ഒരു സുരക്ഷയുമില്ല എന്നുള്ളത് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ അഴിമതികൾ, കൊടിയ അഴിമതികൾ. ആലോചിച്ച് നോക്കുക, നമ്മുടെ സംസ്ഥാനത്താണ് ഒരു പാലം തകർന്നതിന്റെ പേരിൽ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതിൽ മന്ത്രിക്ക് എത്ര പങ്കുണ്ട് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, ഇതൊക്കെ ഏറ്റവും സൂക്ഷ്മമായി, ഏറ്റവും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട സർക്കാരുകൾ പലപ്പോഴും ഗുരുതരമായ അലംഭാവം കാട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊരു മേഖല വാഹനങ്ങളുടെ നിർമ്മാണമാണ്. വാഹനങ്ങൾ നിർമ്മിക്കുന്നവർ അടുത്ത കാലത്താണ് ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു തുടങ്ങി. മറ്റേത് കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് കുറയ്ക്കുക തുടങ്ങിയ യാതൊരു ശ്രദ്ധയുമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അടുത്ത കാലത്ത് തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് റോഡാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ച. റോഡിന്റെ സുരക്ഷിതത്വമാണ്, റോഡിന്റെ അപകടങ്ങൾ, അതുപോലെ വാഹനങ്ങളുടെ എണ്ണം, അത്തരം കുറെ കാര്യങ്ങൾ, റോഡ് അപകടം മൂലം ഉണ്ടാകുന്ന സാമൂഹികമായ ആഘാതങ്ങൾ, അതുപോലെ അവഗണിച്ചിരിക്കുന്ന പല പ്രവണതകൾ, അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം പല അധ്യായങ്ങളിലൂടെയാണ്, 10 മിനിറ്റ് കൊണ്ട് ഈ പുസ്തകത്തിന്റെ കണ്ടന്റിലേക്ക് നമുക്ക് കടക്കാനേ കഴിയില്ല. ഈ പുസ്തകം നിങ്ങൾ വായിക്കുക തന്നെ വേണം. നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ പുസ്തകം വായിച്ച് ഈ നാടിനെ മുഴുവൻ മാറ്റിമറിക്കാനൊന്നും കഴിയില്ല. പക്ഷേ നമുക്കൊരു അവബോധം ഉണ്ടാവും എന്താണ് റോഡ് വികസനം തുടങ്ങുന്നുണ്ട്. ഒത്തിരി ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് രാജേഷ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ആധികാരികമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു സ്വഭാവമുണ്ട്, എന്തിനെക്കുറിച്ചും ആധികാരികമായിട്ട് പറയും. ബോധബലകമായ ഒരു ഡേറ്റയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ കൃത്യമായി അവലംബിച്ചിട്ടുള്ള ഡേറ്റ ഇതിനകത്ത്, ഡേറ്റ ഷീറ്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മലയോരപാത, തീരദേശപാത, റോഡ് നിർമ്മാണത്തിലുള്ള സാങ്കേതിക വിദ്യകൾ, അവയുടെ ലോകത്തുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, ഈ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ, നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ നിലവിലുള്ള അവസ്ഥ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്ന പേരിലെ ഒരു IRC എന്ന പേരിലൊരു സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ പുസ്തകത്തിലൂടെ കേൾക്കുന്നത്. നമ്മുടെ കേരളത്തിലെ വാഹന പെരുപ്പത്തെക്കുറിച്ച് നമുക്കറിയാം, രജിസ്ട്രേഷനെ കുറിച്ച് നമുക്കറിയാം. ഒരു കാലത്ത് ജില്ലകൾ മാത്രമായിരുന്നു രജിസ്ട്രേഷൻ െങ്കിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി അതുപോലുള്ള ഓരോ പ്രദേശങ്ങൾക്കും പ്രത്യേക നമ്പരുണ്ട്. അത്രമാത്രം വാഹനങ്ങൾ കൂടിയിട്ടുണ്ട്. വാഹനങ്ങൾ 4 നമ്പർ കഴിഞ്ഞിട്ട് A എന്ന് തുടങ്ങിയിട്ട് Z കഴിഞ്ഞ പിന്നെ AA എന്ന് തുടങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഈ റോഡ് സുരക്ഷയിൽ ലോകത്ത് ആഗോളതലത്തിലുള്ള റോഡ് സുരക്ഷയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ടോ? നമ്മുടെ ഭരണാധികാരികൾ പഠിക്കുന്നുണ്ടോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ റോഡപകടങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തെ റോഡപകടങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ? അതിനൊക്കെയുള്ള ഒരു അവസരമാണ്. സത്യത്തിൽ ഗതാഗത വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ, ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മുടെ പരിമിതിക്ക് അകത്തു നിന്നുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ ഇന്ത്യയിലെ റോഡ് സുരക്ഷാ അതോറിറ്റിയൊക്കെ ഉണ്ട്. ഏട്ടിൽ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ, പക്ഷെ ഏട്ടിലെ പശു പുല്ല് നിന്നില്ലല്ലോ. ദേശീയപാത, ദേശീയപാതയിലെ സുരക്ഷയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ ഈ റേഡിയോയിലേക്ക് തന്നെ ദേശീയപാതയിലൂടെ കടന്നു വന്നത്, എന്തുമാത്രം പ്രയാസപ്പെട്ടാണ് എത്തുന്നതെന്ന് നമുക്കറിയാം. പിന്നെ നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ നമ്മൾ തന്നെ ലംഘിക്കുന്ന, വളരെ നിസ്സാരമായി ലംഘിക്കുന്ന റോഡ് നിയമങ്ങൾ. നമുക്കറിയുമല്ലോ, വിദേശ രാജ്യങ്ങളിൽ രാജകുമാരൻ പോലും ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു കഴിഞ്ഞാൽ 2 ദിവസം അകത്ത് കിടക്കും. നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ പരിപാടിയുള്ള ആള് നഗ്നമായി ട്രാഫിക്കുകൾ ലംഘിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിലെ ബോധപൂർവം വരുന്ന കുഴപ്പങ്ങൾ, അശാസ്ത്രീയമായ കുഴപ്പങ്ങൾ, ലൈസൻസിംഗ് രംഗത്തുള്ള പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ റോഡ് സുരക്ഷ, കുട്ടികൾക്കുള്ള പരിഗണന, കാൽനടക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാത്ത വിഷയമാണ്. കാൽനടക്കാർ അവരെങ്ങനെയും പൊക്കോട്ടെ എന്നുള്ളതാണ് അധികാരികളുടെ പക്ഷം. ഇതെല്ലാം വെച്ച് ഇറക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ടി സി രാജേഷ് സിന്ധുവിന്റെ മലയാളം ബുക്സ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. അരക്ഷിത യാത്രകൾ എന്നാണ്, വികസ്വര പാതകൾ അരക്ഷിത യാത്രകൾ എന്നാണ് പൂർണ്ണമായ തലക്കെട്ട്. എസ് രാധ അനിൽ രാധാകൃഷ്ണൻ ഫെലോഷിപ്പിന്റെ ഭാഗമായി നടത്തിയ പഠനമാണ് ഈ ബുക്ക്. ഇത് മലയാളം ബുക്സ് 7994429718 എന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ ഈ പുസ്തകം ലഭിക്കും. നിർബന്ധമായി നിങ്ങൾ ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.

0: ബാങ്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
12: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
13: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് MBBS BDS അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2026 MCC രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് കരിയർ ജാലകത്തിൽ ഞാൻ സംസാരിക്കുന്നത്. നീറ്റ് UG 2026 യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇനി പറയാൻ പോകുന്ന ഓരോ പോയിന്റ്സും പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി MCC റൗണ്ട് 1 കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന തീയതികൾ രജിസ്ട്രേഷൻ 5 August 5 തുടങ്ങിക്കഴിഞ്ഞു. രജിസ്ട്രേഷനും ഫീസ് പേയ്മെന്റും എല്ലാം അവസാനിക്കുന്നത് 2026 August 12 ഈ രജിസ്ട്രേഷനിൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലാകുമ്പോൾ 2,05,000 ഫീസ് അടയ്ക്കേണ്ടത്. അതിൽ 2,00,000 സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണ്, 5,000 ഫീസ്. 2,000 നമ്മൾ ആവശ്യമായ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പാസ്ബുക്കിന്റെയോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെക്കിന്റെയോ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് തന്നെ 2,00,000 തിരികെ വരുന്നതാണ്. പക്ഷെ അങ്ങനെ ഉള്ള രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യയിലൊട്ടാകെയുള്ള ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ MBBSനോ BDSനോ അഡ്മിഷൻ നേടാൻ കഴിയുകയുള്ളൂ. അതിന്റെ അടുത്ത ഘട്ടം ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങുമാണ്. അത് August 6 മുതൽ 13 വരെയാണ്. പിന്നീട് സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ് August 13 മുതൽ 16 വരെയാണ്. Round 1 റിസൾട്ട് August 17 വരും. കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് August 18 മുതൽ 22 വരെയാണ്. ഇനി MCC കൗൺസിലിംഗ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കാം. 15% ഓൾ ഇന്ത്യ കോട്ട MBBS BDS സീറ്റുകൾക്ക് MCC കൗൺസിലിംഗിലൂടെയാണ് അഡ്മിഷൻ നേടാൻ കഴിയുന്നത്. അതുപോലെ എല്ലാ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിൽ എയിംസ്, ജിപ്മർ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, ECIC ഉൾപ്പെടെയുള്ള MCCയുടെ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയും അഡ്മിഷൻ നടക്കുന്നത് MCC കൗൺസിലിംഗിലൂടെയാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ചാൽ MCC പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക, ആവശ്യമായ രജിസ്ട്രേഷൻ ഫീസും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും അടയ്ക്കുക, ഇഷ്ടമുള്ള കോളേജുകളും കോഴ്സുകളും ചോയ്സ് ഫില്ലിംഗ് വഴി തിരഞ്ഞെടുക്കുക, ചോയ്സ് ലോക്ക് ചെയ്യുക, സീറ്റ് അലോട്ട്മെന്റ് ഫലം പരിശോധിക്കുക. സീറ്റ് ലഭിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്ത് രേഖാപരിശോധനയും ഫീസ് അടയ്ക്കലും പൂർത്തിയാക്കുക. ശ്രദ്ധിക്കുക, ഡീംഡ് യൂണിവേഴ്സിറ്റി MBBS BDS പൂർത്തിയാക്കുക. ഇത്രയും പ്രോസസ് ആണ് ചെയ്യേണ്ടത്. ഇത് പൂർത്തിയാക്കിയാൽ മാത്രമേ MCC രജിസ്ട്രേഷൻ വഴിയുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാൻ കഴിയൂ. നീറ്റിന് സ്കോർ വാങ്ങിയ എല്ലാ വിദ്യാർത്ഥികളും ഈ പറഞ്ഞത് ഇത്രയും കൃത്യമായി ശ്രദ്ധിക്കുകയും ഇതേപോലെയുള്ള പ്രോസസ്സിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അഡ്മിഷൻ ഉറപ്പാക്കാൻ കഴിയൂ. കരിയർ ജാലകത്തിൽ ഇത്ര നേരവും നിങ്ങൾക്കൊപ്പം സംസാരിച്ചിരുന്നത് ഞാൻ ജസീന റഹീം. ഇത്ര നേരവും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.
1: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: ഫ്രിഡ്ജ്, വാട്ട് യു ഡൂയിങ് ദാറ്റ്? ഗെറ്റ് അപ്പ്. ക്ലാസ്സിൽ ടോപ്പ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കുട്ടികളെ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ അറിയണം. ആൻഡ് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ യു ബട്ട് ഫോർ ഓൾ. ഓ, ഇത്രയും വേർസ്റ്റ് ആയ ഒരു ക്ലാസ്സും കുട്ടികൾ എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ
1: കണ്ടിട്ടില്ല. നിങ്ങൾക്ക്
0: അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. I said get out.

0: താനെത്ര സെല്ലിയ, ഒരു ഫ്ലേസ് പ്ലേ ഇല്ല താൻ ലൈഫ് ഇരിക്കുന്ന.
1: എന്റെ ലൈഫ് ആദ്യം നാമ്പോ പിന്നെ വിശ്വസിക്കൂല്ലേ?
0: എന്ത്?
1: എന്റെ പപ്പയുടെ അമ്മയുടെ ലവ് സ്റ്റോറിയിലെ ട്വിസ്റ്റ് ഇതുപോലൊരു ഫ്ലെയിം സീൻ ആയിരുന്നു.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2 FM.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. പിതൃസ്മരണയിൽ ബലിതർപ്പണത്തിനെത്തി ആയിരങ്ങൾ. ആലപ്പാടിന്റെ തീരദേശങ്ങളിലും ഓച്ചിറ തഴവ, ക്ലാപ്പന, പുതുപ്പള്ളി, കുലശേഖരപുരം പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും വിവിധ സ്ഥാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. ആലപ്പാട് പഞ്ചായത്തിൽ അഴീക്കൽ ബീച്ച് മുതൽ പണ്ടാരത്തുരുത്ത് വരെ കടലിനോട് ചേർന്ന ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തിലഹവനം, പിതൃപൂജ എന്നിവയും നടത്തി. പുലർച്ചെ 3 തുടങ്ങിയ ചടങ്ങുകൾ വൈകിട്ട് 3 വരെ നീണ്ടു. ദുർബല വിഭാഗങ്ങൾക്കുള്ള ഓണക്കിറ്റിനു പുറമെ 1000 രൂപയ്ക്കുള്ള അത്തം ഓണക്കിറ്റുമായി സപ്ലൈകോ. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, ശബരി, മസാലകൾ തുടങ്ങി 21 ഇനങ്ങളുള്ള കിറ്റ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭ്യമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ഓണസദ്യയ്ക്ക് ആവശ്യമായ വസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കും. 25 ഇനങ്ങളുള്ള ഉത്രാടം കിറ്റ് 1500 രൂപയ്ക്കും 30 ഇനമുള്ള പ്രീമിയം തിരുവോണ കിറ്റ് 2000 രൂപയ്ക്കും നൽകും. പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞൾപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങളുമായി 299 രൂപയ്ക്ക് ശബരി സിഗ്നേച്ചർ കിറ്റും വിൽപ്പനയ്ക്കെത്തും. 500-1000 രൂപ വീതം മൂല്യമുള്ള സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ആവശ്യമായ ഉൽപ്പന്നം വാങ്ങാം. സമ്മാന കൂപ്പണുകളുമുണ്ട്. സംസ്ഥാനത്ത് ആശങ്കയുയർത്തി എലിപ്പനിയും മലേറിയയും ഇൻഫ്ലുവൻസയും വ്യാപിക്കുന്നു. 2 ആഴ്ചയ്ക്കിടെ 71 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചു. ഇതിൽ 36 രോഗികളും ഇടുക്കി ജില്ലകളിലാണ്. ഈ വർഷം ഇതുവരെ 696 പേർക്ക് മലേറിയ ബാധിക്കുകയും 3 പേർ മരിക്കുകയും ചെയ്തു. തൃശൂർ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, ആലപ്പുഴ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എലിപ്പനിയും വൈറൽ പനിയായ ഇൻഫ്ലുവൻസയും ഡെങ്കിയും ബാധിച്ച് ചികിത്സയിലെത്തുന്നവരുടെ എണ്ണവും കൂടി. പ്രതിദിനം ശരാശരി 100 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നത്. ലക്ഷണങ്ങളോടെ ഈ മാസം ചികിത്സ തേടിയ 2677 പേരിൽ 902 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 2 പേർ മരിച്ചു. ഈ വർഷം ഇതുവരെ ഇൻഫ്ലുവൻസ ബാധിച്ച് 83 പേർ മരിച്ചു. എലിപ്പനി പിടിപെട്ട് 73 പേരും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 43 പേരും ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് 33 പേരും മരിച്ചു. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 വടക്കൻ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിലെ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് കേരളത്തിൽ മഴ ശക്തമാകുന്നത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ കെ ആർ ഡി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.

0: സിദ്ധീം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: Stay tuned, Radio 91.2.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവക്കൂത്ത് തുടങ്ങിയ കലകളിലെ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് എക്സിം ചരക്കു നീക്കമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെന്റും മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളിലേതായിരുന്നു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് CFS സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗ്ഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർ ഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. മഞ്ഞുമൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരുവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണിറോഡ്, ചൊക്രമുടി തുടങ്ങിയയിടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരുവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൌന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായും മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരികൾക്ക് ഇരട്ടി മനോഹരമായ കൌതുകമായി മാറിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 പോയിന്റ് ഇടിഞ്ഞ് 77,876. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 പോയിന്റ് താഴ്ന്ന് 24,372. വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ സുനാമി മോക് ഡ്രിൽ ആരംഭിച്ചു. രാവിലെ പ്രദേശവാസികൾക്ക് സുനാമി മുന്നറിയിപ്പ് നൽകുകയും സൈറൻ മുഴങ്ങുകയും ചെയ്തു. ജില്ലയിൽ നിന്ന് താലൂക്കിലേക്കും അവിടെ നിന്ന് ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് മുന്നറിയിപ്പ് വിവരങ്ങൾ കൈമാറുക. തുടർന്ന് 50 പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കും. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സുനാമി മോക് ഡ്രിലിൽ സുനാമിയെ നേരിടാൻ എത്രമാത്രം മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കുന്നത്. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഇന്ത്യ സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ്

എനിക്കറിയാം നീ അവിടെ ഉണ്ടെന്ന്. ലുക്ക്, ഐ ലവ് യു ബിക്കോസ് ഓഫ് വിച്ച് ഐ ആം ലീവിങ്.

0: പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാൻമന്ത്രി ആവാസ് യോജന രണ്ടാം ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കുനീക്കത്തിന് ഈ മാസം 18-ന് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
1: मिनरल के विषय पर भी हो, केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
0: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. രണ്ട് മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പ് കോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
3: മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
0: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898, നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 1,13,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2ാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

0: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: നമുക്കുണ്ട് അഴകിയ കാലം.
1: അബ്ദുൾ
2: എന്നല്ല,
1: അബ്ദുള്ള വിടുതല പണ്ടെന്ന് സൊൽട്ടാ കാക്കാ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നാടിന്റെ സംഗീതം. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികളുണ്ടാവില്ല. അതുപോലെ തന്നെ ചോദിച്ചു വാങ്ങുന്ന സ്നേഹത്തിന് ആത്മാർത്ഥതയും ഉണ്ടാവില്ല. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം. കൂടെയുള്ളത് ഞാൻ സജന.

കാലം മാർക്കും എത്രമേൽ വിശദീകരിച്ചാലും വിശദീകരിച്ച് തീരാനാവാത്ത സമയത്തിന്റെ പ്രവാഹം, എല്ലാം മാറ്റിമറിച്ച കാലം, എല്ലാം തിരുത്തിയെഴുതിയ കാലം, തകർത്തതും കാലമേന്നി, സൃഷ്ടിച്ചതും കാലമേന്നി, തന്നതും കാലമേന്നി, തിരികെയെടുത്തതും കാലമേന്നി, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഒടുവിൽ ആ വിടവാങ്ങലും എല്ലാം തന്നത് കാലമാണ്. കാലത്തെക്കുറിച്ച് പഠിച്ചാൽ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു. കാലത്തോട് നീതി പുലർത്തിയാൽ എല്ലാം കാലത്തേക്കുമുള്ള നീതിയായി. കാലത്തെ കളഞ്ഞു വിളിച്ചാൽ നഷ്ടപ്പെട്ടവനുമായി. അതെ, കടന്നുപോക്കലിന്റെ കാലത്തിന്റെ മനോഹര ചിന്തകൾ, ഓർമ്മകൾ നമുക്ക് പങ്കുവെക്കാം. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ. ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കാലത്തിന് ഒരുപാട് മാനങ്ങളുണ്ട്. കാലം സമയമാണെന്ന് മാത്രം പറഞ്ഞുകൂടാ. കാലം സമയമാണെന്ന് പറഞ്ഞാൽ കടൽ തിരമാലയാണെന്ന് പറയുന്നത് പോലെയിരിക്കും അല്ലെ? കാലത്തിന് ഒരുപാട് കൂടിച്ചേരലുകളുടെ ഒന്ന് മാത്രമാണ് സമയം. സമയം മാത്രം മാറുന്നത് കൊണ്ട് കാലം മാറി എന്ന് പറയാനാകില്ല. കാലം എന്നത് പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഉടയതമ്പുരാന്റെ മാസ്മരികതയുടെ മനോഹരമായ ഉത്തരമാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാം മാറ്റിമറിച്ചത് എന്തെന്നുള്ള ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയുക കാലത്തിനാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രം ജീവിച്ചിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിന്റെ, കാലത്തിന്റെ നമ്മളെന്ന ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിലെ എത്രയോ നിസാരനാണെങ്കിലും കാലത്തിന്റെ എന്തെല്ലാം കളി വിളയാട്ടങ്ങൾ നമ്മൾ കണ്ടു. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചാൽ ആ കണ്ട കാഴ്ച അത്രയും നിങ്ങളുടെ തലച്ചോറിലേക്ക് വല്ലാതെ പ്രവഹിച്ചു വരും അല്ലെ? വീടുകൾ, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എല്ലാമെല്ലാം. അന്നേരം നിങ്ങൾ ചോദിക്കും, മാറാത്ത ചിലതുണ്ടോ എന്ന്. മാറാത്തത് വളരെ ചിലതേ ഉള്ളൂ. ആകാശം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, കടൽ. അപ്പോഴേ അത് മാറാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടവൻ കാലത്തിന്റെ അധിപനാണ്. കാലത്തിന്റെ അധിപൻ ഉടയ തമ്പുരാനാണ്. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

0: ഓണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കാലത്തിന്റെ കാലച്ചകളാണ് നമ്മുടെ ഹൃദയമിടിപ്പുകൾ. കാലത്തിന്റെ താളവും ശ്രുതിയും ഒക്കെ നമ്മുടെ ശാരീരിക ചലനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന മരണമാകുന്ന തീരത്തേക്കുള്ള ഒരു നടത്തത്തിന്റെ ഭാവങ്ങൾ അതിലാകെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. രണ്ട് ചുംബനങ്ങൾക്കിടയിലുള്ള യാത്രയാകുന്ന ജീവിതം, അത് നമ്മളെ പഠിപ്പിക്കുന്നതിൽ അധികവും കാലത്തിന്റെ കമനീയതകളും കാലം പഠിപ്പിക്കുന്ന പാഠങ്ങളുമാണ്. ജനിച്ചു വീഴുമ്പോൾ സ്നേഹത്തോടെ ആദ്യം ചുംബിക്കുന്ന ബാല്യത്തിന്റെ മനോഹര ഭാവം, പിന്നെ രണ്ടാമതായി അവസാന യാത്രയ്ക്ക് മുൻപായി നമുക്ക് ലഭിക്കുന്ന അന്ത്യചുംബനം, ആ രണ്ട് ചുംബനങ്ങൾക്കിടയിലുള്ള ദൈർഘ്യം മാത്രമാണ് ജീവിതം. കാലമാകുന്ന അനർവചനീയമായ ആ പ്രവാഹത്തിൽ ഒരു മനുഷ്യ ജീവിതമൊക്കെ ആകാശത്ത് മിന്നി മറയുന്ന ഒരു മിന്നൽ പോലെ മാത്രം അനുഭവപ്പെടുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് അല്ലേ. അതെ, കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങൾ ഒരു പക്ഷേ ഏതെങ്കിലും പാഠപുസ്തകത്തിലോ ക്ലാസ് മുറികളിലോ ഒന്നും നമുക്ക് പഠിക്കുവാനും നേടുവാനും ആകുന്നതല്ല അല്ലേ. ഇത് എന്റെ റേഡിയോ 91.2 കഴിഞ്ഞു പോയ കാലം.

ചിലതൊക്കെ നമുക്ക് നൽകുന്നു, അതൊക്കെ തന്നെയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അതിനെ വിധേയപ്പെടുക എന്നത് മാത്രമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. നമ്മൾ തിരഞ്ഞെടുക്കാതെ നമുക്ക് മാതാപിതാക്കളെ നൽകി, നമ്മൾ തിരഞ്ഞെടുക്കാതെ നമുക്ക് മക്കളെയും തന്നു. അതേ കാലം തന്നെ അതേ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ടുപോയി. ചിലപ്പോഴൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്താണ് കാലം എന്ന തിരക്കിലും പടലുമൊക്കെ ലോകത്ത് ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്നവരെല്ലാം പറയുന്നത് ലെങ്ത് ഓഫ് യൂണിവേഴ്സ് ആൻഡ് ടൈം ആണെന്ന് ശാസ്ത്രം പറയുമ്പോൾ അതല്ല, ദൈവം തന്നെയാണ് കാലമെന്ന് മതങ്ങൾ പറയുന്നു. അപ്രതീക്ഷിതമായി നമുക്ക് നൽകുന്നതും അപ്രതീക്ഷിതമായി കവർന്നെടുക്കുന്നതും ഒക്കെ നോക്കുമ്പോൾ കാലം ദൈവികതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാതെ വയ്യ. നമ്മൾ എപ്പോഴും മൂളിപ്പാടാറുള്ള പാട്ടുകളിൽ കവിതകളിൽ ഒന്നാണ് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, രണ്ടു നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളിലേറിയ മഞ്ഞിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് തുടങ്ങുന്ന വരികൾ കേവലം കവിതാശലകങ്ങൾ മാത്രമല്ല, ചെറിയ കാലമെങ്കിലും കടന്നു പോകുന്ന നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. തിളങ്ങുന്ന ജീവിതങ്ങളും മങ്ങുന്ന ജീവിതങ്ങളും എരിഞ്ഞടങ്ങുന്ന ജീവിതങ്ങളും ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. സ്വപ്നങ്ങളിൽ നമുക്ക് നഷ്ടമായത് യാഥാർത്ഥ്യങ്ങളായി, നമ്മളോടൊപ്പം നിന്ന പലതും നഷ്ടമായപ്പോൾ അതിനെ തിരഞ്ഞ് എവിടെ നോക്കണമെന്ന ഉത്തരം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഓർമ്മകളുടെ കാലത്തിലേക്കാണ്. ഓർമ്മകൾക്കും സ്വപ്നങ്ങൾക്കും കാലമുണ്ട്. ആ രണ്ട് കാലങ്ങളെയും ചേർത്ത് പിടിക്കലാവും മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും ഉചിതമായത്. ഓർമ്മകളിൽ മാത്രം നമ്മൾ ജീവിച്ചുകൂടാ, സ്വപ്നങ്ങളിലും. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.

ഗുഡ് ഈവനിംഗ്, എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് ആർജെ നിധിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചു തരാനായിട്ട്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചരിയിലേക്ക് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544701. അപ്പോൾ വേഗം തന്നെ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് രണ്ട് മൂന്ന് പാട്ട് കേട്ട് തിരിച്ചു വരാം.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിലെ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്ന ഏത് നിമിഷത്തിലും ഞാനുണ്ടാകും. ആർജിന് ഇതിനുണ്ടായിരിക്കും. ഒരു പക്ഷേ പരിഹാരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ കേൾക്കാൻ ഞാനുണ്ടാകും. അതെ, എൻ്റെ റേഡി 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജിൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ ഡെഡിക്കേഷൻസും ഒക്കെ പറയാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ, ആ പറഞ്ഞോളൂ ചേട്ടാ, മനസ്സിലായി. പാട്ടായി കഴിഞ്ഞാണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
1: ശ്രീരാഗമോ തേടുന്നു നീ,
0: ആ പാടല്ലേ? ഓക്കെ, ഈ പാട്ടിന് ആർക്ക് വേണ്ടിയെന്ന്? പോയിരുന്ന സമയമാണല്ലേ. ഓക്കെ, ആ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ. ഓക്കെ ചേട്ടാ, ശരി. നമുക്കൊരു മെസ്സേജും കൊണ്ട് ഇതിനോടൊപ്പം. പള്ളിമലിൽ നിന്നും ഹിരണാണ്, എനിക്ക് ക്രോണിക് ബാച്ചലർ എന്ന സിനിമയിലെ ചുണ്ടത്ത് ചെത്തിപ്പു ചെണ്ടു വിരിഞ്ഞു എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ഹിരൺ. അപ്പോൾ നമുക്ക് ഹിരണിന് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ് കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ചിട്ടാണോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ, ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
10: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
12: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: പവിത്ര എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടാണ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ മിന്നു ആണ്. എനിക്ക് ഓ മൈ കടവുളെ എന്ന സിനിമയിലെ നേർത്ത് ഞാൻ ഉന്നെ പാർത്ത പാർവേ വേറെ എന്ന പാട്ട് വെച്ച് വരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം. എനിക്ക് റൌഡി റാമു എന്ന മൂവിയിലെ നളദമയന്തി കഥയിലെ അരയന്നം പോലെ എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സഹദേവൻ ചേട്ടൻ ഇടുക്കിയിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.
1: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

നല്ലൊരു തമിഴ് പാട്ട് കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇന്ന് കൂടെയുള്ളത് അർജന്റീനയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കൂ. ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7002-9 വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഗൃഹപ്രവേശം എന്ന പടത്തിലെ ദാസേട്ടൻ പാടിയ പനിനീരിൻ മണമുള്ള എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു ഹലോ നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? ഇതാരാ സംസാരിക്കുന്നേരാ? ചേട്ടന് ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ശങ്കരാഭരണത്തിലെ ഏത് പാട്ട്? ശങ്കര ആ പാട്ടോ? ഓക്കെ, ഇന്ന് ആർക്ക് വേണ്ടി ഈ പാട്ട് വെച്ചേരേണ്ടത്? എല്ലാവർക്കും വേണ്ടി. ഓക്കെ ചേട്ടാ, അപ്പോൾ എന്തായാലും ഈ പാട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഓക്കെ.

0: രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700922. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ കൊച്ചുകൂടി ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? എന്നാലും പറ ചേട്ടാ. കളിച്ചില്ലേ കാനനമൈനേ, ആ പാട്ടല്ലേ? അതെ അതെ അതെ. ആ ഓക്കെ, ആ പാട്ട് വെച്ചേരാം കേട്ടോ. ഓക്കെ ചേട്ടാ, നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഫ്രണ്ട്സ് എന്ന സിനിമയിലെ തങ്കക്കിന പൊങ്കൽ എന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അരുൺ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം നമുക്ക് കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
12: ഫ്രണ്ട്സ് എന്ന സിനിമയിലെ തങ്കക്കിനാ പൊങ്കൽ എന്ന ഗാനം വെച്ചിരുമോ ചോദിച്ചാൽ അരുൺ ചേട്ടനോട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഉത്രാടം ഇന്റീരിയർ ആൻഡ് വുഡ് വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സുരേഷ്, രാജീവ്, രാജു എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമത് ചേട്ടൻ ഇപ്പോൾ അയച്ചെന്നതാണ്. സോ നമ്മളത് വിട്ടുപോയതല്ല, മെസ്സേജ് ഇപ്പോഴാണ് വന്നത്. എന്തായാലും അവർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. എന്തായാലും നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രോയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗൗരിയാണ്. എനിക്ക് ചന്ദ്രചൂട എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ഗൗരി. അപ്പോൾ ഗൗരിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? സഹിച്ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? ചേട്ടാ,
13: ഓക്കെ
12: ശരി ശരി, വെച്ചേരാം ചേട്ടാ. ഓക്കെ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യവാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ പാട്ടുകളൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്ക് ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം. ഇന്നലെ രണ്ടാം വർഷം നിവേദയുടെ ജന്മദിനമാണ്.
1: വ്യക്തമല്ല ചേട്ടാ, ഒന്നുകൂടെ പറയൂ.
2: എന്റെ ഇളയ മകൾ നിവേദയുടെ ജന്മദിനമാണ്
1: ഇന്ന്.
2: വൈകുന്നേരം
1: നമുക്ക് എന്റെ റേഡിയോയുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കും കേട്ടോ.
2: തീർച്ചയായിട്ടും പറയാം. അതുമാത്രം പോലെ നിനക്ക് നിതിൻ ഒരു പാട്ട്.
1: ഏത് പാട്ടാ വേണ്ട, പറഞ്ഞോളൂ.
2: സമാനമായിട്ട് മോൾക്ക് ഒരു പാട്ട് കൊടുക്കട്ടെ നിതിൻ? അല്ലെ,
1: കൊടുക്കും, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ചേട്ടൻ പാട്ട് പറയും.
2: ചെമ്പഴുക്ക.
1: ഓക്കെ ഓക്കെ, ഞാൻ വേറെ പാട്ടിലേക്ക് പോയി. ഓക്കെ ചേട്ടാ, എന്തായാലും നമുക്ക് ആ പാട്ട് എന്തായാലും മോക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിവേദി അമ്മോട് അന്വേഷണം പറഞ്ഞുതരാം കേട്ടോ.
2: ഓക്കെ
1: ശരി. നമുക്കൊരു മെസ്സേജും കൊണ്ടുവരാനോടൊപ്പം, രാജരാജൻ കോഴിക്കോട് സൗത്ത് നിന്നാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. കല്യാണ കച്ചേരി പാടാൻ വേണ്ടി എന്ന പാട്ട് വെച്ചിരുമോ ചോദിച്ചിരിക്കുകയാണ് മാടമ്പി എന്ന സിനിമയിൽ. എന്തായാലും നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 450 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
2: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
3: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

നമ്മൾ പാട്ട് കേട്ട് തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റും ചെയ്യാം, മെസ്സേജ് രീതിയിൽ നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇതാരാണ്? അയച്ചേട്ടാ, ആ എന്തൊക്കെയുണ്ട്? മഴയുണ്ടായിരുന്നു അവിടെ, ഒരു 2 മണി 2:30 ഒക്കെ ആയപ്പോ ഒരു മഴ പെയ്തല്ലേ. ആയപ്പോ പെയ്തു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ? റബ്ബർ പാലുള്ളൊരു പെണ്ണെ പാലാക്കാരി, ആ പാട്ടാണോ? പാലക്കാരി. ഓക്കെ, ആ പാട്ട് വെച്ചരാം കേട്ടോ. ഓക്കെ ശരി. ഹായ് മിഥുൻ, മിഥുൻ അല്ല, നിഥുൻ ആണ്. ഗുഡ് ഈവനിങ്, ഞാൻ ഷീജ. എനിക്ക് വന്ദനം എന്ന സിനിമയിലെ അന്തിപ്പൊൻവട്ടം എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് തിരികെ വരാം.

വീണ്ടും ഗാനമഞ്ചിലേക്ക് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചിരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544707912. നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓച്ചറയിൽ നിന്നും ശ്യാമാണ്. എനിക്ക് സോൾട്ട് ആൻഡ് പേപ്പർ എന്ന സിനിമയിലെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും എന്ന പാട്ട് വെച്ച് ചോദിച്ചിരിക്കുകയാണ്, പ്ലീസ് നിതിനേട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ട് ശ്യാമിന് വേണ്ടി വെച്ചു കൊടുക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്.

പ്രിയപ്പെട്ടത് എന്തും പ്രിയപ്പെട്ടതാണ്, അതിപ്പോൾ അടുത്തുണ്ടെങ്കിലും. നാളെ വീണ്ടും ഗാനമഞ്ചിലൂടെ കേൾക്കാമെന്ന പ്രതീക്ഷയിൽ ഗാനമഞ്ചിൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ നിതിൻ. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എന്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എന്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
0: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
2: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൌഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
0: ഇന്ത്യ യു എസ് നാവികസേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
4: ശനിയാഴ്ച വൈകിട്ട് ഹിൽപാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവി വിജേഷിനും 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ ശാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. ശാന്ദ്രമോൾ സാബു, ജിൽന MV, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലും
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞ് കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, രാമരാവണ യുദ്ധം കഴിഞ്ഞു, രാവണനെ രാമൻ വധിച്ചു, വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി. ഇനി അടുത്ത മുഹൂർത്തം എന്ന് പറയുന്നത് രാമനും സീതയും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനു ശേഷം കണ്ടുമുട്ടുക കാണുന്നു എന്നുള്ളതാണ്. ഈ ഒരു നിമിഷം കാത്തിരിപ്പിന്റെ സുന്ദരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അങ്ങനെ രാമൻ യുദ്ധത്തിൽ വിജയിച്ച ദൂതുമായിട്ട് ഹനുമാൻ സ്വാമിയെ അശോകവനിയിലേക്ക് അയക്കുന്നു. അവിടെ രാമനെയും കാത്ത് സീതയിരിപ്പുണ്ട്. ഈ ആനന്ദ വൃത്താന്തം ഹനുമാൻ സ്വാമി സീതാദേവിയെ അറിയിച്ചു. സീതാദേവിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, തന്റെ പ്രാണനാഥനെയും തന്റെ അനുജൻ ലക്ഷ്മണനെയും കാണുക എന്നുള്ള ആഗ്രഹമായിരുന്നു സീതാദേവിക്ക് ഉണ്ടായിരുന്നത്. സീതാദേവി ഇത് ഹനുമാൻ സ്വാമിയോട് തുറന്നു പറയുന്നു. ശേഷമുള്ള ഭാഗം ആ കാത്തിരിപ്പിന്റെ ആ സുന്ദര മുഹൂർത്തത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം രാമനും സീതയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആ ഭാഗം നമുക്ക് കഥാപാത്രങ്ങളിലൂടെ തന്നെ കേൾക്കാം. എന്തായിരിക്കും അവർ സംസാരിക്കുന്നത്, എന്തായിരിക്കും അവർക്ക് പറയാനുള്ളത്? ഹനുമാൻ സ്വാമി അശോകവനിയിലെത്തി സീതാദേവിയോട് സംസാരിക്കുന്ന ഭാഗം മുതൽ നമുക്ക് കേട്ടു തുടങ്ങാം അല്ലേ.
1: പ്രതിസന്ദേശം തന്നയച്ചാലും ഞാനത് രാമദേവനെ അറിയിക്കാം.
2: ആശ്രിതവത്സലനായ രാമനെയും ഗുണവാനായ ലക്ഷ്മണനെയും എത്രയും വേഗം കാണണമെന്നുള്ളതാണ് ഈ സീതയുടെ ആഗ്രഹം.

0: ദേഹിയുടെ വർത്താനം അറിഞ്ഞ് സന്തോഷമായി വായുപുത്ര. മുങ്ങിക്കുളിച്ച് കുറിപ്പൊട്ടും ആഭരണങ്ങളും അണിഞ്ഞ സീതയെ വേഗം തന്നെ എന്റെ അരികിൽ കൊണ്ടുവരിക.
1: ആരവിടെ രാമകൽപ്പന പോലെ സീതയെ വേഗം ശ്രീരാമ സമീപമെത്തിക്കൂ.
0: ഭദ്രേ, സീതേ, യുദ്ധം സഫലമായി. പക്ഷേ ഞാൻ ഈ ചെയ്തത് നിനക്ക് വേണ്ടിയല്ലെന്നറിയുക. എന്റെ വംശത്തിന്റെ ഉയർച്ചയും നീതിപാലനവുമായിരുന്നു എന്റെ ലക്ഷ്യം. ചാരിത്രശങ്ക പൂണ്ട എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ എനിക്ക് അഹിതയാണ്. രാവണന്റെ മടിത്തട്ടിൽ മരുവീയവളാണ് നീ. ആ ദുഷ്ടൻ കണ്ണുകൾ കൊണ്ടെങ്കിലും നിന്നെ സ്പർശിച്ചിരിക്കും. അങ്ങനെയുള്ള നിന്നെ അഭിജാതനായ ഞാൻ എങ്ങനെ തിരികെ സ്വീകരിക്കും? ഇഷ്ടം പോലെ എവിടെയെങ്കിലും പോയിക്കൊള്ളുക. നിന്നിൽ എനിക്കിനൊരു ആസക്തിയുമില്ല.
2: നിനക്ക് ചേരാത്ത ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഭൂമി പിളർന്നു പോകുന്നത് പോലെ. ഞാൻ പരിശുദ്ധയാണ്. എന്റെ സ്ത്രീത്വത്തെ നീ ഇങ്ങനെ അപമാനിച്ചല്ലോ.
3: ലക്ഷ്മണ, ഒരു ചിത കൂട്ടുക. ഭർത്താവിനാൽ ത്യജിക്കപ്പെട്ട് എനിക്കിനി അഗ്നിപ്രവേശനമാണ് വിധി. ദേവകളെ, ബ്രാഹ്മണരെ, ഞാൻ പതിവ്രതയാണെങ്കിൽ അഗ്നിദേവൻ എന്നെ രക്ഷിക്കട്ടെ. ഈ സീത ഇതാ അഗ്നിയെ പുൽകുന്നു.
4: പിടഞ്ഞു പോകുന്ന നിമിഷം എന്തേ രാമൻ ഇങ്ങനെ പറഞ്ഞു? എത്ര കാലം അശോകവനിയിൽ പതിവ്രതയായി തന്റെ രാമനെയും ഓർത്ത് ജീവിച്ചവളാണ് ഈ സീത. രാമ, അങ്ങയുടെ ജീവന്റെ പാതിയായിരുന്ന സീതാദേവിയോട് എങ്ങനെ ഇത്തരത്തിൽ മുള്ളുള്ള വാക്കുകൾ പ്രയോഗിക്കുവാൻ കഴിഞ്ഞു? വീരനായ ധീരനായ രാമ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? ഇവിടെ സീതയെ പോലെ നമ്മളും രാമനോട് ചോദിക്കുന്നില്ലേ ഈ ചോദ്യങ്ങൾ? സീതയുടെ അഗ്നിപ്രവേശനം കാണുക, ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും നിർനിമേഷരായി നിന്നു. ദേ, നിങ്ങൾ കാണുന്നില്ലേ? ലങ്കയിലെ സ്ത്രീകൾ അലമുറയിട്ട് കരയുകയാണ്. സീതാദേവിയുടെ അഗ്നിപ്രവേശനം രാമനെയും കണ്ണീരിലാഴ്ത്തി എന്നുള്ളതാണ്. എന്തായിരിക്കാം രാമൻ അങ്ങനെ പറയേണ്ടി വന്നത്? രാമന്റെ അവതാരോദ്ദേശം. അസ്തിത്വ ചിന്തയാൽ വലഞ്ഞ രാമനെ ബ്രഹ്മാവ് രാമന്റെ അവതാരോദ്ദേശം പറഞ്ഞ് മനസ്സിലാക്കി. ഇനി എന്താണ് സംഭവിക്കുക? അലമുറയിട്ട് കരയുന്ന ലങ്കയുടെ ജനങ്ങളുടെ നടുവിലേക്ക് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അഗ്നിയിൽ നിന്നും സീതാദേവിയെ രക്ഷിച്ചുകൊണ്ട് ഭൂവിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സീതാദേവി അഗ്നിയിൽ നിന്നും ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ലേ? രാമായണ കഥയുടെ കൂടുതൽ ഭാഗം നമുക്ക് അടുത്ത ദിവസം വൈകിട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.0.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ്ണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഇന്ത്യക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: ഇതാണുള്ള കാര്യം. സംഭവം മനസ്സിലായി. വണ്ടി റെഡി ആക്കിണ്ട്, നമ്മളവിടെ പൊക്കുന്നു. ഓക്കെ
1: എന്താ

0: വിജയത്തിനും സന്തോഷത്തിനും പല മാനങ്ങളിലുള്ള പ്രത്യാഘാതങ്ങളാണ് നമുക്ക് തന്നെ ദർശിക്കാൻ കഴിയുന്നത്, നമുക്ക് തന്നെ അനുഭവപ്പെടുന്നത്. നാം എന്തെങ്കിലും ഒരു കാര്യം നേടുമ്പോൾ ആ നേട്ടത്തിന്റെ സുഖം നമ്മളിലേക്ക് മാത്രം ചിലപ്പോഴൊക്കെ ഒതുങ്ങിപ്പോകാറുണ്ട്. 100 രൂപ കിട്ടി, അതെനിക്ക് സന്തോഷമായി, അങ്ങനെയൊക്കെയുള്ള ചില പരിമിതികളിലേക്ക് ഒതുങ്ങുമ്പോൾ വിജയം അങ്ങനെയല്ല. അത് നമ്മെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളെപ്പോലും വളരെ മാഗ്നാനിമസായി, അത്ഭുതകരമായി മാറ്റം വരുത്തുന്നത് നമുക്ക് മനസ്സിലാവും. യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത് വളർച്ചയും മാറ്റവും പരിണാമവും വിജയത്തിനാധാരമായ ഘടകങ്ങളാണ്. വിജയിക്കുന്നതോടുകൂടി നാം വളരുകയാണ്, വിജയിക്കുന്നതോടുകൂടി നാം മാറുകയാണ്, വിജയിക്കുന്നതോടുകൂടി നാം അറിയാത്ത ചില പരിണാമം നമ്മളിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് വിജയിച്ചവരുടെ ജീവിതത്തിനുണ്ടാകുന്ന ചില തിളക്കങ്ങൾ നാം കാണുന്നത്. അത് ചിന്തകളിലാകാം, വസ്ത്രങ്ങളിലാകാം, ഭവനങ്ങളിലാകാം, സേവനങ്ങളിലാകാം, അവന്റെ ചുറ്റുപാടുകളിലാകാം, അവന്റെ അടുക്കളയിൽ വരെ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരം മാറ്റങ്ങൾ അവന്റെ ജീവിതത്തിൽ മാത്രമല്ല, അവന്റെ കുടുംബത്തിലും ചിലപ്പോഴവന്റെ നല്ല സുഹൃത്തുക്കളിലും മറ്റ് ചിലപ്പോൾ അവന്റെ സമൂഹത്തിൽ തന്നെയും അതുണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ടാണ് വിജയിച്ച മനുഷ്യത്വമുള്ള ചില മനുഷ്യർ അവരുടെ വിജയത്തിനൊപ്പം ആ സമൂഹത്തിന്റെ വിജയം കൂടി ലക്ഷ്യമാക്കിയത്, അല്ലെങ്കിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ തൊഴിലാളികളുടെ ജീവിതത്തിനും അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവരുടെ ജീവിതത്തിനു കൂടി മാറ്റമുണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ ഇത്തരത്തിലുള്ള വ്യാപ്തി നിറഞ്ഞ മാറ്റങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം, വിജയത്തിനായി പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

എന്റെ മണൽ, എന്റെ ഭൂമി, എന്റെ വെള്ളം. എനിക്കറിയാമായിരുന്നു ഞാൻ വരുന്നത് ഇവിടേക്ക് തന്നെയാണെന്ന്.

0: ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വില കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

0: പണമൊരു വല്ലാത്ത പണ്ടാരകാലൻ.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.